0: प्रभात समये स्मृतिरंग भाजाम प्रज्ञाम परार्थ सुलभाम परमाम प्रसूते।
1: ഉദയ രശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
2: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷകരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 ജൂൺ മാസം 14 ഞായറാഴ്ച. കൊലവർഷം 1201 എടവമാസം 31 രോഹിണി നക്ഷത്രം. തോമസ് ആൽവ എഡിസൺ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പരാജയപ്പെട്ടിട്ടില്ല, പ്രവർത്തിക്കാത്ത 10,000 വഴികൾ ഞാൻ കണ്ടെത്തിയെന്ന് മാത്രം. നമ്മൾ വിചാരിച്ച കാര്യം നടന്നില്ല എങ്കിൽ അത് പരാജയമാണെന്ന് കരുതി വിഷമിച്ചിരിക്കാറുണ്ടല്ലേ. എന്നാൽ അത് വിജയത്തിലേക്കുള്ള മറ്റൊരു പാഠം മാത്രമാണെന്ന് ഓർക്കുക. ഒരു വഴി അടഞ്ഞാൽ മറ്റൊരു വഴി പരീക്ഷിക്കാം. പരിശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുക, ലക്ഷ്യം നിങ്ങളെ തേടിയെത്തും. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഭക്തി നിർഭരമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: ആരാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്ത്, അഭ്യുദയകാംക്ഷി? അങ്ങനെയൊന്നുണ്ടെങ്കിൽ അവരെ എങ്ങനെ തിരിച്ചറിയാം? യഥാർത്ഥ സുഹൃത്ത് നമ്മളെ അനാവശ്യമായി പുകഴ്ത്തുകയോ മധുരത്തിൽ പൊതിഞ്ഞ വാക്കുകളാൽ എല്ലായ്പ്പോഴും സന്തോഷിപ്പിക്കുകയോ ചെയ്യില്ല. അങ്ങനെയുള്ളവരെ ആരും പെട്ടെന്ന് ഇഷ്ടപ്പെടില്ല എന്നതാണ് പരമമായ സത്യം. മധുരമൂകുന്ന വാക്കുകളാൽ നമ്മെ തെറ്റിദ്ധരിപ്പിക്കുകയും കൃത്രിമ സ്നേഹം ചൊരിയുകയും മുഖസ്തുതിയും പ്രലോഭനങ്ങളും കൊണ്ട് വീർപ്പുമുട്ടിക്കുന്നവരെയുമാണ് ഏവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ ഒരു കാര്യം ഓർക്കുക, ഇങ്ങനെയുള്ളവരിൽ നിന്നാണ് ചതിയും വഞ്ചനയും വേദനയും കുതികാൽവെട്ടും നമുക്ക് ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത്. സ്നേഹിക്കുന്നവർക്ക് സ്നേഹവും ആശ്വസിപ്പിക്കുന്നവർക്ക് ആശ്വാസവും വിശ്വസിപ്പിക്കുന്നവർക്ക് വിശ്വാസവും നമുക്ക് കിട്ടിയതിൻ്റെ കൂടുതൽ അളവിൽ തിരികെ ലഭിക്കുമ്പോഴാണ് നമുക്ക് സന്തുഷ്ടി ലഭിക്കുക. നൽകിയ സ്നേഹവും വിശ്വാസവും കരുതലും പരിഗണനയുമൊക്കെ അതിൻ്റെ വിലയറിയാത്ത ഒരാൾക്കായിരുന്നു എന്ന പരമാർത്ഥം നമ്മെ വല്ലാതെ വേദനിപ്പിക്കും, നമ്മെ വല്ലാതെ തളർത്തിക്കളയുകയും ചെയ്യും. സ്നേഹം അതൊരു വിശ്വാസമാണ്. സ്നേഹിക്കപ്പെടുന്നു എന്ന തോന്നൽ എപ്പോൾ ഇല്ലാതാകുന്നുവോ അപ്പോൾ അതുവരെ കരുതി വച്ചിരുന്ന സ്നേഹവും കരുതലും വിശ്വാസവും എല്ലാം നഷ്ടമായേക്കാം. നമുക്ക് ജീവിക്കാൻ പണം ആവശ്യമാണ്. എന്നാൽ സമ്പത്തിന്റെ പിന്നാലെ മാത്രം പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ വിലയേറിയ സമാധാനമാണ്. സത്യത്തിനെന്നും വില കൽപ്പിക്കേണ്ടതുണ്ട്. ഒരു സത്യം അത് വെളിച്ചത്ത് വരിക തന്നെ വേണം. ഒരു അസത്യം മറയ്ക്കാൻ മറ്റൊന്ന് പറയേണ്ടി വരുമ്പോൾ ഒരിക്കലും തിരിച്ചു കിട്ടാനിടയില്ലാത്ത ആത്മവിശ്വാസമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. പരസ്പര വിശ്വാസം സുദൃഢമായിരിക്കണം. കാരണം അതില്ലെങ്കിൽ ബന്ധങ്ങളുടെ അടിത്തറ തന്നെ ഇളകി തരിപ്പണമാകും. ഇങ്ങനെ ബന്ധങ്ങൾ ഇല്ലാതാകുമ്പോൾ വിശ്വാസം, സ്നേഹം എന്നിവയോടൊപ്പം തകരുന്നത് നമ്മുടെ ഹൃദയം കൂടിയാണ്. നമ്മുടെ കുറ്റങ്ങളും കുറവുകളും മനസ്സിലാക്കി നമ്മെ ചേർത്ത് നിർത്തുന്നവരെ അവഗണിക്കാനോ ഒരിക്കലും നഷ്ടപ്പെടുത്താനോ പാടില്ല. എല്ലാവരും നല്ല മനസ്സുകളുടെ ഉടമകളാകട്ടെ. പവിത്രവും ദിവ്യവുമായ പ്രേമം ഇന്ന് അപൂർവമായി മാത്രം കാണാൻ കഴിയുന്ന കാര്യമായി മാറി. നിബന്ധനകളില്ലാതെ, അതിർവരമ്പുകളില്ലാതെ അൺകണ്ടീഷണൽഡ് ലവ് എവിടെയാണ് ഇന്ന് കാണാൻ കഴിയുക? ആർക്കും ആരോടും ആത്മാർത്ഥതയില്ലാതെ നമ്മെ സംരക്ഷിക്കുന്ന ഭൂമിയെപ്പോലും വെറുതെ വിടാതെ പ്രകൃതിയെപ്പോലും അമിതമായി ചൂഷണം ചെയ്ത് എല്ലാം എടുക്കുകയും തിരികെ ഒന്നും കൊടുക്കാതിരിക്കുകയും ഇങ്ങനെ എത്ര നാൾ നമുക്ക് മുൻപോട്ട് പോകാനാകും? വെറുതെയല്ല കവി പാടിയത് സ്നേഹമാണ് അഖിലസാരമൂഴിയൽ എന്ന്. സ്നേഹത്തിൻ്റെ വില അത് അറിഞ്ഞു തന്നെ മനസ്സിലാക്കണം. മോഹന രാഗത്തിലുള്ള ഈ ഗാനത്തിൻ്റെ വരികളിലൂടെയൊന്ന് സഞ്ചരിച്ചാലോ? ഈ ഗാനത്തിന് സംഗീതം നൽകിയത് പെരുമ്പാവൂർജി രവീന്ദ്രനാഥ് ആണ്. രചന യൂസഫലി കേച്ചേരി.

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂൺ മാസം 14th. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. എല്ലാ വർഷവും ജൂൺ 14 ലോക രക്തദാന ദിനമായി ആചരിക്കുന്നു. രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയ കാൾ ലാൻസ്റ്റൈനറുടെ ജന്മദിനമാണ് ഈ ദിനമായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. സുരക്ഷിതമായ രക്തത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും രക്തദാതാക്കൾ ചെയ്യുന്ന മഹത്തായ സേവനത്തെക്കുറിച്ചും ലോകമെമ്പാടും ബോധവൽക്കരണം നൽകുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ സഹായിക്കുന്ന രക്തദാന പ്രക്രിയയ്ക്ക് ശാസ്ത്രീയമായ അടിത്തറ നൽകിയത് കാൾ ലാൻസ്റ്റൈനറുടെ കണ്ടെത്തലുകളാണ്. ആരോഗ്യരംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര ദിനങ്ങളിൽ ഒന്നാണ് ഇത്. അമേരിക്കൻ ഐക്യനാടുകളുടെ ഔദ്യോഗിക പതാക അംഗീകരിക്കപ്പെട്ടത് 1777 ജൂൺ 14th. കോണ്ടിനെന്റൽ കോൺഗ്രസ് ആണ് ഈ പതാകയ്ക്ക് അംഗീകാരം നൽകിയത്. 13 നക്ഷത്രങ്ങളും 13 വരകളുമുള്ള ആദ്യ പതാക പിന്നീട് ഓരോ സംസ്ഥാനങ്ങൾ ചേരുമ്പോഴും മാറ്റങ്ങൾക്ക് വിധേയമായി. അമേരിക്കൻ ജനതയുടെ ഐക്യത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പ്രതീകമായി ഈ ദിനം ഫ്ലാഗ് ഡേ ആയി ആചരിക്കപ്പെടുന്നു. ഒരു രാഷ്ട്രത്തിന്റെ സ്വത്വം രൂപീകരിക്കുന്നതിൽ ചിഹ്നങ്ങൾക്കും പതാകകൾക്കുമുള്ള പ്രാധാന്യം ഈ ചരിത്ര സംഭവം വ്യക്തമാക്കുന്നുണ്ട്. ലോകത്തിലെ ആദ്യത്തെ വാണിജ്യ കമ്പ്യൂട്ടറായ യൂണിവാക് അമേരിക്കൻ സെൻസസ് ബ്യൂറോയിൽ പ്രവർത്തനമാരംഭിച്ചത് 1951 ജൂൺ 14th. വിവരങ്ങൾ ശേഖരിക്കാനും വിശകലനം ചെയ്യാനും യന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന പുതിയൊരു യുഗത്തിന് ഇത് തുടക്കമിട്ടു. അതുവരെ സൈനിക ആവശ്യങ്ങൾക്കായി മാത്രം ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യ പൊതുജനാരോഗ്യത്തിനും ഭരണപരമായ കാര്യങ്ങൾക്കും ഉപയോഗിക്കാമെന്ന് ഇത് തെളിയിച്ചു. ആധുനിക IT മേഖലയുടെ വികാസത്തിന് വഴിമരുന്നിട്ട ഒരു സുപ്രധാന സാങ്കേതിക വിപ്ലവമായിരുന്നു ഇത്. ലോകത്തിലെ ഏറ്റവും വലിയ വിപ്ലവ പ്രതീകങ്ങളിൽ ഒന്നായ ഏണസ്റ്റോ ചെഗുവേര ജനിച്ചത് 1928 ജൂൺ 14th അർജന്റീനയിലാണ്. ക്യൂബൻ വിപ്ലവത്തിൽ ഫിഡൽ കാസ്ട്രോയ്ക്കൊപ്പം ചേർന്ന് അദ്ദേഹം വഹിച്ച പങ്ക് ചരിത്രപരമാണ്. ഒരു ഡോക്ടറായി ജീവിതം തുടങ്ങിയ അദ്ദേഹം ലാറ്റിൻ അമേരിക്കയിലെ ദാരിദ്ര്യവും അസമത്വവും കണ്ടാണ് വിപ്ലവകാരിയായി മാറിയത്. യുവാക്കൾക്കിടയിൽ ഇന്നും വിപ്ലവത്തിന്റെയും പോരാട്ടത്തിന്റെയും ആവേശമായി അദ്ദേഹം നിലകൊള്ളുന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളും രചനകളും ആഗോളതലത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യയെ ഇന്ത്യയെന്നും പാകിസ്ഥാൻ എന്നും രണ്ടായി വിഭജിക്കാനുള്ള മൗണ്ട് ബാറ്റൺ പ്ലാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഔദ്യോഗികമായി അംഗീകരിച്ചത് 1947 ജൂൺ 14th. ദില്ലിയിൽ നടന്ന AICC സമ്മേളനത്തിലാണ് ഈ ചരിത്രപരമായ തീരുമാനം എടുത്തത്. വിഭജനം ഒഴിവാക്കാൻ ഗാന്ധിജി ആഗ്രഹിച്ചിരുന്നുവെങ്കിലും വർഗീയ ലഹളകൾ തടയാൻ മറ്റു മാർഗമില്ല എന്ന് നെഹ്റുവും പട്ടേലും അടക്കമുള്ള നേതാക്കൾ തീരുമാനിക്കുകയായിരുന്നു. ദശലക്ഷക്കണക്കിന് ആളുകളുടെ പലായനത്തിനും ദുരിതത്തിനും കാരണമായ വിഭജനത്തിന് നിയമപരമായ സാധുത ലഭിച്ച ദിവസമാണ് ഇത്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂൺ 14. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും തിളക്കമുള്ള ഒരു നക്ഷത്രം അസ്തമിച്ചിട്ട് ഇന്ന് 6 വർഷം തികയുകയാണ്. വെള്ളിത്തിരയിലെ വർണ്ണാഭമായ ലോകത്തിനപ്പുറം ആകാശത്തെ നക്ഷത്രങ്ങളെയും ശാസ്ത്രത്തെയും ഒരുപോലെ പ്രണയിച്ച സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം. 2020 ജൂൺ 14 അദ്ദേഹം വിടവാങ്ങിയത്. പവിത്ര റിഷ്ത എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെ മാനവ് എന്ന കഥാപാത്രമായി ഇന്ത്യയിലെ ഓരോ വീട്ടിലെയും പ്രിയപ്പെട്ടവനായി സുശാന്ത് മാറി. എന്നാൽ അവിടെ ഒന്നും ഒതുങ്ങുന്നതായിരുന്നില്ല അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ. കൈപോച്ച എന്ന ചിത്രത്തിലൂടെ സിനിമയിലേക്ക് ചുവടുവെച്ച അദ്ദേഹം താൻ വെറുമൊരു നടനല്ല, മികച്ചൊരു പെർഫോമർ ആണെന്ന് ചുരുങ്ങിയ കാലം കൊണ്ട് തെളിയിച്ചു. സുശാന്ത് സിംഗ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആദ്യം ഓടിയെത്തുക MS ധോണി ദ അൺടോൾഡ് സ്റ്റോറി എന്ന സിനിമയാണ്. മഹേന്ദ്ര സിംഗ് ധോണിയുടെ നടത്തവും ആ ഹെലികോപ്റ്റർ ഷോട്ടും ഒറിജിനലിനെ വെല്ലുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ സുശാന്തിന് കഴിഞ്ഞു. ഡിറ്റക്റ്റീവ്, ബോംകേഷ് ബക്ഷി, സോൻ ചിരിയ, ചിച്ചോരെ തുടങ്ങിയ ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ അഭിനയ വൈവിധ്യത്തിന് ഉദാഹരണങ്ങളാണ്. സിനിമയ്ക്കപ്പുറം ആസ്ട്രോഫിസിക്സും ക്വാണ്ടം ഫിസിക്സും പ്രണയിച്ച ഒരാളായിരുന്നു അദ്ദേഹം. ചന്ദ്രനിൽ സ്ഥലം വാങ്ങിയതും ആകാശത്തെ നക്ഷത്രങ്ങളെ നിരീക്ഷിക്കാൻ വലിയ ടെലസ്കോപ്പ് സ്വന്തമാക്കിയതും അദ്ദേഹത്തിന്റെ വിഭിന്നമായ താൽപര്യങ്ങളെ കാണിക്കുന്നു. പരാജയങ്ങളിൽ തളരരുത് എന്ന് തന്റെ ചിത്രങ്ങളിലൂടെ ലോകത്തോട് പറഞ്ഞ അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞത് വിശ്വസിക്കാൻ ഇന്നും ആരാധകർക്ക് പ്രയാസമാണ്. തന്റെ അവസാന ചിത്രമായ ദിൽ ബേചാരയിൽ അദ്ദേഹം പറഞ്ഞതുപോലെ, നമ്മൾ എപ്പോൾ ജനിക്കുമെന്നും എപ്പോൾ മരിക്കുമെന്നും നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല, പക്ഷെ എങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ആ ജീവിതം കുറഞ്ഞ കാലയളവായിരുന്നുവെങ്കിലും അത് നൽകിയ തിളക്കം എന്നെന്നും നിലനിൽക്കാം. പ്രിയപ്പെട്ട സുശാന്തിന് ആദരാഞ്ജലികൾ.

ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻടു 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: നമസ്കാരം. ഇൻഫോ അറ്റ് സെവൻ ആരംഭിക്കുന്നു. ഞാൻ അഭിരാമി. വടക്കഞ്ചേരി ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ PSC അംഗീകൃത ഹോട്ടൽ മാനേജ്മെന്റ് സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 20 വരെ നീട്ടി. ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് എന്നീ ഒരു വർഷത്തെ കോഴ്സുകളാണ് ഉള്ളത്. +2 ജയിച്ച ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. സീറ്റുകളുടെ 75% SC/ST വിഭാഗക്കാർക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. ഇവർക്ക് പഠനവും സൌജന്യമാണ്. www.fcikerala.org ഓൺലൈനായോ നേരിട്ടോ അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും കൈപ്പറ്റാം. SC/ST വിഭാഗങ്ങൾക്ക് 50 രൂപയും OBC/OEC ജനറൽ വിഭാഗങ്ങൾക്ക് 100 രൂപയുമാണ് അപേക്ഷാ ഫീസ്. കൂടുതൽ വിവരങ്ങൾക്ക് 9605724950 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 9605724950. ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിംഗ് ചാത്തന്നൂർ കേന്ദ്രത്തിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ ഇംഗ്ലീഷ് ആൻഡ് വർക്ക് സ്പേസ് സ്കിൽ അധ്യാപകരെ നിയമിക്കുന്നു. യോഗ്യത: ഇംഗ്ലീഷ് ഭാഷയിൽ 50% മാർക്കോടെയുള്ള ബിരുദാനന്തര ബിരുദം, BEd, സെറ്റ്. യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി June 16 രാവിലെ 10 അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ 9400006484 9400006484. പെരുമാട്ടി ഗവൺമെന്റ് ITIയിലെ ഡ്രാഫ്റ്റ് മാൻ സിവിൽ ട്രേഡിലേക്ക് ഗസ്റ്റ് ഇൻസ്ട്രക്ടറുടെ താൽക്കാലിക ഒഴിവുണ്ട്. ഓപ്പൺ കാറ്റഗറിയിൽ ഒരു ഒഴിവാണുള്ളത്. 1-2 വർഷത്തെ പ്രവൃത്തി പരിചയത്തോടെ സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ NAC, NTC ഡ്രാഫ്റ്റ് മാൻ സിവിൽ സർട്ടിഫിക്കറ്റും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും. അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം June 15 രാവിലെ 11 അഭിമുഖത്തിന് ഹാജരാകണം. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്ന ആന്റി റിട്രോ വൈറൽ തെറാപ്പി സെന്ററിലേക്ക് മെഡിക്കൽ ഓഫീസർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. പ്രതിമാസ വേതനം 72,000 രൂപ. യോഗ്യത: MBBS. സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുകളും സഹിതം June 22 രാവിലെ 10 മെഡിക്കൽ കോളേജ് മെയിൻ ബ്ലോക്കിൽ അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ 0491-295-1010, 0491-295-1010. ചിറ്റൂർ കരിയർ ഡെവലപ്മെന്റ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ 25 ദിവസത്തെ പൈത്തൺ കമ്പ്യൂട്ടർ പരിശീലന ക്ലാസ് സംഘടിപ്പിക്കുന്നു. June 20 വൈകിട്ട് 5 മുൻപായി ചിറ്റൂർ CDC നേരിട്ടോ ഫോൺ വഴിയോ പേര് രജിസ്റ്റർ ചെയ്യണം. മുൻപ് രജിസ്റ്റർ ചെയ്തവർ സ്ലിപ്പ് കൊണ്ടുവരണം. വാണിയംകുളം സർക്കാർ ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 2 വർഷത്തെ കാലാവധിയുള്ള ഡ്രാഫ്റ്റ് മാൻ സിവിൽ, 1 വർഷത്തെ കാലാവധിയുള്ള ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി എന്നിവയാണ് ട്രേഡുകൾ. യോഗ്യത 10th class. കൂടുതൽ വിവരങ്ങൾക്ക് 0466-2227-744 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 0466-222-7744. ITIadmissions.kerala.gov.in എന്ന സൈറ്റിൽ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം. അവസാന തീയതി June 30. ITIadmissions.kerala.gov.in. മലമ്പുഴ ഗവൺമെന്റ് ITIയിൽ 2026 പരിശീലന വർഷത്തെ പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷ സ്വീകരിച്ചു തുടങ്ങി. ITIadmissions.kerala.gov.in മുഖേനയാണ് അപേക്ഷകൾ നൽകേണ്ടത്. പ്രോസ്പെക്ടസും മാർഗനിർദ്ദേശങ്ങളും DET.kerala.gov.in ലഭിക്കും. DET.kerala.gov.in. 100 രൂപയാണ് അപേക്ഷാ ഫീസ്. സമീപത്തെ ITI അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷകൾ സമർപ്പിക്കാം. അവസാന തീയതി June 30. വെരിഫിക്കേഷൻ നടപടികൾ June 15 മുതൽ വിവിധ ITIകളിൽ ആരംഭിക്കും. ഫോൺ 0491-281-5161. പുതുനഗരം പാലക്കാട് ടൗൺ സ്റ്റേഷനുകൾക്കിടയിലുള്ള റെയിൽവേ ഗേറ്റ് June 16 രാത്രി 10 മുതൽ June 17 രാവിലെ 6 വരെ അടച്ചിടും. യാക്കര, പാലക്കാട് ടൗൺ റോഡ് വഴി പോകേണ്ട വാഹനങ്ങളിൽ ഇംഗ്ലീഷ് ചർച്ച് DPO റോഡ് വഴി പോകേണ്ടതാണെന്ന് സീനിയർ സെക്ഷൻ എഞ്ചിനീയർ അറിയിച്ചു. ശ്രീകൃഷ്ണപുരം സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിലെ ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്ക് മൈക്രോ കൺട്രോളർ ആൻഡ് ട്രെയിനർ കിറ്റ് വിതരണം ചെയ്യുന്നതിന് കൊട്ടേഷൻ ക്ഷണിച്ചു. ജൂൺ 26 വരെ രാവിലെ 11 വരെ സ്വീകരിക്കും. വിവരങ്ങൾക്ക് www.gecskp.ac.in ലഭിക്കും. www.gecskp.ac.in. പാലക്കാട് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ ബോണ്ടഡ് ലെക്ചറർമാരുടെ താൽക്കാലിക ഒഴിവുണ്ട്. ഒരു വർഷത്തെ നിർബന്ധിത ടീച്ചിംഗ് ഇന്റേൺഷിപ്പ് ലഭിക്കുന്നതുവരെയോ അല്ലെങ്കിൽ പരമാവധി ഒരു വർഷത്തേക്കോ ആണ് നിയമനം. പ്രതിമാസം 32,000 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും. യോഗ്യത സർക്കാർ അംഗീകൃത സ്വാശ്രയ നഴ്സിംഗ് കോളേജിൽ നിന്നും MSc നഴ്സിംഗ്. കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൌൺസിൽ രജിസ്ട്രേഷനും നിർബന്ധമാണ്. അഡീഷണൽ ക്വാളിഫിക്കേഷൻ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. ബയോഡേറ്റ, അസൽ സർട്ടിഫിക്കറ്റുകൾ, സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു സെറ്റ് പകർപ്പ്, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇവയൊക്കെയുമായി ജൂൺ 23 രാവിലെ 11 പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മെയിൻ ബ്ലോക്കിൽ 3-ാം നിലയിലുള്ള സർക്കാർ നഴ്സിംഗ് കോളേജ് കാര്യാലയത്തിൽ ഹാജരാകണം. പാലക്കാട് സിവിൽ സർവീസ് അക്കാദമിയിൽ ബിരുദധാരികൾക്കുള്ള പ്രിലിംസ് കം മെയിൻ റെഗുലർ ജൂൺ 15 ആരംഭിക്കും. ഡിഗ്രി PG വിദ്യാർത്ഥികൾ, വർക്കിംഗ് പ്രൊഫഷണൽസ് എന്നിവർക്കായുള്ള വീക്കെൻഡ് ബാച്ച് ജൂലൈ 5-12 വരെയുള്ള വിദ്യാർത്ഥികൾക്കുള്ള പരിശീലന ക്ലാസുകൾ ജൂലൈ 5 തുടങ്ങും. എല്ലാ ബാച്ചിലേക്കും രജിസ്ട്രേഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 8281098869 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 8281098869. പാലക്കാട് കെൽട്രോൺ നോളജ് സെന്ററിൽ പ്രഭാത സായാഹ്ന കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. DCA ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഗ്രാഫിക്സ് ആൻഡ് വിഷ്വൽ എഫക്ട്സ്, ഓഡിയോ വീഡിയോ എഡിറ്റിംഗ്, ഡിപ്ലോമ ഇൻ ഓഫീസ് അക്കൌണ്ടിംഗ്, വേർഡ് പ്രോസസിംഗ് ആൻഡ് ഡേറ്റ എൻട്രി കോഴ്സുകളിലേക്ക് ജൂൺ 30 വരെ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 859060502733, 859060502733. ഇതോടെ ഇൻഫോ അറ്റ് 7 അവസാനിക്കുന്നു. ഇവർക്കും നന്ദി.
4: അഹല്യ FM 90.4. It's rhythm of Palakkad.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം ഭംഗിയേകാൻ ദ മാർബിൾസ് അച്ചുമൂർത്തി മംഗൾ
1: PM suryaghar.gov.in. അറിവിന്റെ വെളിച്ചം അകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
2: അതെ, എത്ര വയസ്സായി നിങ്ങൾക്ക്? 20, 30, 40, 50 ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ ചോദിക്കുമ്പോഴേ, ഏയ്, ഏജ് ഒക്കെ ജസ്റ്റ് നമ്പർ അല്ലേ എന്ന് ഞാൻ അതുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും പറയും, ഓ, ഇതൊക്കെ നിർത്ത്, ഇതൊക്കെ പണ്ടേ കേട്ടും അടുത്ത കാര്യമാണ്, ഏജ് ഇസ് ജസ്റ്റ് നമ്പർ എന്ന് എപ്പോഴും എപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. പ്രത്യേകിച്ച് ഹൗ ഓൾഡ് ആർ യു എന്ന സിനിമ ഇറങ്ങിയതിന് ശേഷം. സത്യല്ലേ, ഇപ്പൊ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും മോട്ടിവേഷൻ സ്പീക്കേഴ്സും ഒക്കെ പറഞ്ഞു പറഞ്ഞ് എനിക്ക് തോന്നുന്നു ഈ വരികൾ അങ്ങ് ചീഞ്ഞു. ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്ന് പറയുന്ന ഒരു സംഗതി കേൾക്കുമ്പോൾ നല്ല സുഖം തോന്നും, പക്ഷേ അടുത്ത സെക്കൻഡ്

ആരെങ്കിലും വന്ന് നിനക്കിതുവരെ പണിയൊന്നും ആയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ നമ്പറുകൾ വന്ന് നെഞ്ചത്ത് കുത്തുന്ന പോലെ ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ടോ? ഇന്ന് ഈ പറയുന്ന തള്ളൊക്കെ മാറ്റി നിർത്തിയിട്ട് വളരെ സയന്റിഫിക് ആയിട്ട് പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ സംസാരിക്കാനായിട്ട് പോവാണ്. എടോ, ഒരു കാര്യം പറയട്ടെ, പ്രായം എന്ന് പറഞ്ഞാലേ കലണ്ടറിലെ ആ ഒറ്റ നമ്പർ മാത്രമല്ല, ഈ ഏജ് എന്ന് പറയുന്നത് മൂന്ന് ടൈപ്പ് ഉണ്ട്. അത് കേട്ടിട്ടുണ്ടോ? അറിയാമോ? അത് ഫുൾ ഓൺ പവറില്, ഫുൾ ഓൺ വോളിയത്തിൽ നിങ്ങൾ കേട്ടോളൂ ഇന്നത്തെ എഴുത്തോലയിൽ. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ഒരു നല്ല പാട്ടിന് ശേഷം ബാക്കി വിശേഷങ്ങൾ പറയാം. കേട്ടുകൊണ്ടേ ഇരിക്കും അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: അപ്പൊ പ്രായത്തിന്റെ കാര്യം പറയുമ്പോ ക്രോണോളജിക്കൽ ഏജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഏജ് ഉണ്ട്. നമ്മുടെ ഭൂമി സൂര്യനെ 27 വട്ടം വലം വെച്ചു. അങ്ങനെ പറയുമ്പോ അതിലെന്താ നമുക്ക് ക്രെഡിറ്റ് എന്ന് ചോദിച്ചാൽ, ഈ 27 എന്ന് പറയുന്നത് നമ്മുടെ പ്രായമായിരിക്കും. ഞാൻ ജനിച്ച അന്ന് തൊട്ട് ഇന്ന് വരെ ഈ ഭൂമി സൂര്യന് ചുറ്റും ഇങ്ങനെ വട്ടമിട്ട് പറക്കുകയാണ്. അതിന് മനുഷ്യൻ കൊടുത്ത പേരാണ് വർഷം എന്നുള്ളത്. 27 വയസ്സുള്ള ഒരാള് ജനിച്ച ശേഷം ഭൂമി 27 വട്ടം കറങ്ങിക്കഴിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ഈ പറയുന്ന കരിയറോ അല്ലെങ്കിൽ സ്വപ്നങ്ങളോ വിജയങ്ങളോ ഒന്നും എഴുതി വെച്ചിട്ടില്ല. നമ്മൾ ജനിച്ചതിന് ശേഷം ഭൂമി എത്ര പ്രാവശ്യം സൂര്യനെ വലം വെച്ചു, അതാണല്ലോ ഓരോ വർഷം കഴിയുമ്പോൾ നമുക്ക് ഓരോ വയസ്സ് കൂടി കൂടി വരുന്നത്. 40 വയസ്സിലുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ 40 വട്ടം ഭൂമി സൂര്യനെ വലം വെച്ചു എന്നുള്ളതാണ് ഈ ക്രോണോളജിക്കൽ ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൂര്യൻ ചുറ്റിയ കണക്ക് നോക്കിയിട്ട് എൻ്റെ ലൈഫ് തീർന്നേ, ഞാൻ 40 വയസ്സെത്തി, 50 വയസ്സെത്തി എന്ന് പറഞ്ഞിട്ട് വിഷമിക്കുന്ന ആ പരിപാടി അങ്ങോട്ട് ഓഫ് ചെയ്യുക. അത് വെറും ഒരു കോസ്മിക് കണക്ക് മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട യഥാർത്ഥ കാര്യം എന്താണോ, നമ്മുടെ ആക്ച്വൽ ഏജ് ആണ്. കലണ്ടറിലെ പ്രായം എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള സെൽസും ഓർഗൻസും നമ്മുടെ ഒരു ശാരീരിക അവസ്ഥയും നമ്മളുടെ പ്രവർത്തനക്ഷമതയൊക്കെ അളക്കുന്ന ഒരു കാര്യമുണ്ട്. അതിനെ നിയന്ത്രിക്കുന്നത് ഓരോരുത്തരുടെയും ജനറ്റിക്സും ലൈഫ് സ്റ്റൈലുമാണ്. ചില 22 വയസ്സുള്ള ആളുകൾ, 22 എന്ന് പറയുന്ന ആ ഒരു യങ് ഏജിൽ, ഒരു ഉന്മേഷവും ഇല്ലാതെ സ്വന്തം ശരീരത്തെ കെയർ ചെയ്യാതെ എപ്പോഴും ക്ഷീണിച്ച് 22 ഉണ്ടെങ്കിലും നമുക്ക് ആളെ കാണുമ്പോൾ അല്ലെങ്കിൽ ആളുമായിട്ട് ഇടപെടുമ്പോൾ തോന്നും ഒരു 50 വയസ്സ് ആയിട്ടുള്ള ആളുകളെ പോലെ നടക്കുന്നത്. എന്നാൽ 50-ാമത്തെ വയസ്സിലും മാരത്തൺ ഓടുന്ന, സ്റ്റേജിൽ തകർത്ത് മറിയുന്ന, ഡാൻസ് ചെയ്യുന്ന, വളരെ വൈബായിട്ട് തൻ്റെ ശരീരത്തെയും മനസ്സിനെയും കൊണ്ടുപോകുന്ന ഒരു ആള്, ആളുടെ പ്രായം എന്ന് പറയുന്നത്, ആളുടെ ബയോളജിക്കൽ ഏജ് എന്ന് പറയുന്നത് ഒരു പക്ഷേ 25 ആയിരിക്കും. 50 വയസ്സെന്ന് പറയുന്നത് ക്രോണോളജിക്കൽ ഏജും ആയിരിക്കും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ നമ്മൾ നമുക്ക് കൊടുക്കുന്ന നല്ല ആഹാരം, നല്ല ഉറക്കം, ആഴ്ചയിൽ കുറച്ച് ദിവസം നമ്മൾ ചെയ്യുന്ന വർക്ക്ഔട്ട്, ഇത്ര മാത്രം മതി നമ്മുടെ ശരീരത്തെ എപ്പോഴും യങ് ആൻഡ് ഹെൽത്തി ആയിട്ട് നിർത്താൻ. അതുകൊണ്ട് തന്നെ പ്രായം എന്ന് പറയുന്നത് പക്കാ നമ്പറാണ്. ഈ 20 വയസ്സുകാരൻ ഓടുന്നതിനേക്കാൾ സ്പീഡിൽ ഓടാനും അവരെക്കാൾ നന്നായിട്ട് ശ്വാസം എടുക്കാനും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു പ്രായത്തിൽ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബയോളജിക്കൽ ഏജ് സൂപ്പറാണ്. നിങ്ങളുടെ ശരീരത്തെ നിങ്ങളൊരു ക്ഷേത്രമായി, യുവർ ബോഡി ഈസ് യുവർ ടെമ്പിൾ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, ആ ഒരു ക്ഷേത്രമായി കണ്ട് അതിനെ പവർഫുള്ളായിട്ട് നിങ്ങൾ നോക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇത്ര ഒരു ഏജിലും നിങ്ങൾക്ക് യങ് ആൻഡ് ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ക്രോണോളജിക്കൽ ഏജ് അല്ല, ബയോളജിക്കൽ ഏജ് ആണ് ഇമ്പോർട്ടൻ്റ്.

അതായത് ഓരോ മനുഷ്യരുടെയും ചിന്തകളും ഓരോ മനുഷ്യരുടെയും മനോഭാവമാണ്. ചുറ്റുമുള്ള നെഗറ്റീവ് ആയിട്ടുള്ള മനുഷ്യർ നമ്മളോട് വന്ന് പറയും, നിനക്കിപ്പോ 27-28 വയസ്സായില്ലേ, ഇനിയിപ്പോ എന്ത് പഠിക്കാനാ, ഇനിയിപ്പോ എന്ത് സ്വപ്നം കാണാനായ,

പഠിക്കണം എന്ന് തോന്നുന്നത് 60-ാമത്തെ വയസ്സിലാണെങ്കിലും. ആ കാര്യം പഠിക്കണം, കൗതുകം എന്നുള്ളൊരു സംഗതി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ തോറ്റുപോകുമെന്ന പേടി വേണ്ട, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നൊരു പേടി വേണ്ട, വീണാലും നമ്മൾ എഴുന്നേൽക്കും. കാരണം നമുക്ക് ആ നമ്മുടെ ഉള്ളിൽ ആ സംഭവമുണ്ട്, ആ ഒരു ഫയറുണ്ട്, പുതിയത് ചെയ്യണം, പുതിയ കാര്യം പഠിക്കണം എന്നുള്ളത്. അങ്ങനെ ആ ബയോളജിക്കൽ ഏജ് വെച്ച് ശരീരത്തെ ട്യൂൺ ചെയ്തെടുത്ത് ആ മെന്റൽ ഏജ് വെച്ച് മനസ്സിനെ എപ്പോഴും ആ കുട്ടികളുടെ എനർജിയിൽ, ഒരു 8-ാം ക്ലാസ്സുകാരന്റെ എനർജിയോടെ നിലനിർത്തി, ബാക്കി കലണ്ടറിലെ നമ്പറാണ്, അതിനെ അങ്ങ് വിടണം, അതങ്ങ് പോട്ടടോ എന്ന് വെക്കണം. അപ്പോ ഇതൊക്കെയാണ് ഏജിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഏകദേശ കാര്യങ്ങളൊക്കെ കിട്ടി എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ എഴുത്തോല ഞാൻ ദാവൈൻഡപ്പിയാണ്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമി, and you are on Ahalya FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ ദൃശ്യീകാൻ ദൃശ്യ മാർബിൾസ് അച്ചുവടക്കഞ്ചേരി.
1: ിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കുരൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടുകൊണ്ടിരിക്കുകയാണ്, ഇന്ന് ഗ്രാമക്കാരും സോളാർ പാനൽ ഒരുക്കുകയാണ്. നിങ്ങളും തന്നെ സ്ഥാപിക്കൂ. ഭാരത് 78,000 രൂപ നൽകുന്നുണ്ട്. ഇതിനോടകത്തിലധികം കുടുംബങ്ങളുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. സൂര്യഘർ മുഫ്ത് ബിജ്ലി ഉയരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ.
2: PRD മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
4: ഒരു ഡാൻസ് പെർഫോമൻസ് കാണുക എന്ന് പറയുന്നത് അത് നമ്മുടെ കണ്ണിന് മാത്രമല്ല മനസ്സിനും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ. ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റ് റൂമിൽ ജോയിൻ ചെയ്യുന്നത് നർത്തകിയും നൃത്ത സംവിധായകയും ദൂരദർശന്റെ എ ഗ്രേഡ് ആർട്ടിസ്റ്റുമായിട്ടുള്ള ഉമാ ഗോവിന്ദാണ്. വെൽക്കം ടു ഗസ്റ്റ് റൂം. കൂടെ ഞാനുണ്ട് സുനിൽ, എന്നോടൊപ്പം ഉമാ ഗോവിന്ദ് ജോയിൻ ചെയ്യുന്നു. നമസ്കാരം മാം. സ്വാഗതം.
5: നമസ്കാരം.
4: എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
5: നല്ല വിശേഷം. ഓൾസോ ഐ ആം സോ ഹാപ്പി ടു ബി ഹിയർ. കാരണം ഈ മൺസൂൺ ഫെസ്റ്റിവൽ സ്പെഷ്യലി ഇറ്റ്സ് എ ഗ്രേറ്റ് ടൈം ഫോർ ആർട്ടിസ്റ്റ്. കാരണം ഇവിടെ വന്നതിന് ശേഷവും വെൻ ഐ വെന്റ് ടു സീ ദ കൂത്തമ്പലം ഐ ഫെൽറ്റ് സോ ഇൻസ്പയർഡ് ബിക്കോസ് ഓഫ്
4: കണക്ട് ചെയ്യാറുള്ളത്.
5: മഴ ഡെഫിനറ്റ്ലി ഇഷ്ടമാണ്. ഡാൻസുമായിട്ട് എനിക്കൊരു

0: atmosphere itself gives us more energy to create something new. Appo oru pudhiya oru work il erpettirikkunna samayathu, actually I'm working with a new production, so when I came here during this time I felt so inspired and like adu aa oru pudhiya oru creative energy kittada pole mala helps and that is what I feel.
1: ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്, എപ്പോഴും ഇങ്ങനെ സന്തോഷത്തോടെയാണ് ഇരിക്കാറ്? എപ്പോഴും ഇങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് പ്ലസന്റ് ആയിട്ടാണോ എപ്പോഴും ഇരിക്കാറ്?
0: ഇറ്റ്സ് ബിക്കോസ് ഓഫ് മൈ ആർട്ട്, ഐ ട്രൂലി ബിലീവ്. ആൻഡ് ഓൾസോ അബൌട്ട് മൈ ടീച്ചർ ഗുരു ശ്രീമതി വി മൈഥിലി, ഷീ ഇസ് a very happy person. Mm-hmm. Soul wise she is very happy and she is so giving. Mm-hmm. So I was under her now for more than 20-25 years, so I believe I have got her qualities also. She is always very happy. So I feel I got the maybe that happiness from her. I am generally a happy person.
1: ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നതിന്റെ ഒരു മീനിംഗ് എന്താണ്? ഉമാ ഗോവിന്ദന് ഉള്ള ഒരു അർത്ഥം എന്താണ്?
0: ശരിക്കും പറഞ്ഞാല് ഇറ്റ്സ് ഡാൻസ് ഫോർ മീ. ഫസ്റ്റ് വെൻ യു ആസ്ക് മീ അബൌട്ട് വാട്ട് മേക്സ് യു ഹാപ്പി, ഇറ്റ് ഇസ് ഡാൻസ്. ഇപ്പോൾ അതുമായിട്ട് ഞാൻ വന്നിരിക്കുന്നത് കൊണ്ടാണ് മേ ബി യു ഫെൽറ്റ് ഐ ആം ഹാപ്പി. ഐ ആം ഹാപ്പി ഡാൻസിലേക്ക് നിൽക്കുമ്പോൾ. ഡാൻസ് ഇല്ലാത്ത ചില സമയങ്ങളിൽ മേ ബി ഐ ഫെൽറ്റ് ലിറ്റിൽ നോട്ട് മീ, അങ്ങനെ ഒരു ഫീലിംഗ്. ബട്ട് വെൻ ഡാൻസ് ഇസ് വിത്ത് മീ ഐ ആം ലൈക്ക് ഐ എം വെരി ഹാപ്പി. So happy nu arinju udeshichathil of course my family, they huge largely support me. Also my colleague, my teachers, angana nalla or supportive system is also very important. Like nammal nature na patti samsaichu mazha vachu thodangille, like an artist, what you see from an artist when you see a performance, and the teachers parnu kekkuna vaakkalana idu, you see the flower, you see the blossoming flower, flower is very colorful, the flower is very cheerful, pashe flower avadan undai chedi nundai chedi engane nurture cheyan vera sunlight venam adana supportive systems,
1: vellam venam,
0: sunlight venam, nalla soil venam, adina valam venam, adina samaya samayathu vellam venam, adina nurture cheyanulla or atmosphere venam, ennal maatrame chedil poo varullu. അതേപോലെ ജസ്റ്റ് ലൈക്ക് ദാറ്റ് അത്രയും സപ്പോർട്ടീവ് സിസ്റ്റം ആണ് ആ പൂവിന് കാരണം. അപ്പോൾ അതേപോലത്തെ ഒരു ഫാമിലി ആണെങ്കിലും ഒരു ടീച്ചറാണെങ്കിലും അതേപോലെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും നമ്മൾ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോഴാണ് വി ബ്ലൂ അങ്ങനെ. സോ
1: അതാണ് ഹാപ്പിനെസ്,
0: അതാണ് ഹാപ്പിനെസ് ഡെഫിനറ്റ്ലി. ഫാമിലി, ഡാൻസ്, ഫ്രണ്ട്സ്, അസോസിയേറ്റ്സ്, എവറിത്തിങ് മേക്സ് മീ ഹാപ്പി.
1: ഓക്കെ, ഉമാ ഗോവിന്ദന്റെ ഏറ്റവും വീക്ക് പോയിന്റ് ഏതാണ്?
0: എന്റെ വീക്ക് പോയിന്റ് മേബി ഐ വാസ് ജസ്റ്റ് ഡിസ്കസിംഗ് വിത്ത് മൈ ഫ്രണ്ട്. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്റെ ഫീൽഡിൽ ഐ ആം വെരി നോട്ട് ഗുഡ് ഇൻ ഹാൻഡ്ലിങ് സോഷ്യൽ മീഡിയ like channels in this age. That is also very important to showcase yourself, support yourself, angane nammala thanne onnu adu thanne promote cheyna maadhiri you handle your things in social media. അതിൽ ഞാൻ ഭയങ്കര വീക്കാണ്, പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ. ചിലപ്പോൾ ഞാൻ ആഴ്ചകളോടും അത് അങ്ങനെ ഉണ്ടെന്നേ മറക്കും. അപ്പോൾ ചിലപ്പോൾ ഞാൻ വിചാരിക്കും ഓ ഐ ഹാവ് ടു ഡു സംതിങ് എവറി വീക്ക് ഓർ എവറി ഡേ ഓർ ഓൾട്ടർനേറ്റ് ഡേയ്സ് ഐ ഹാവ് ടു പോസ്റ്റ് സംതിങ് എന്ന് വിചാരിക്കും. രണ്ട് ദിവസം ചെയ്യും പിന്നെ ഞാൻ മറക്കും. എൻ്റെ സിസ്റ്റത്തിൽ അത് അപ്ലോഡ് ആയിട്ടില്ല അങ്ങനെ ഒരു യു ഹാവ് ടു വർക്ക്. അതിൽ ഞാൻ ഐ ആം ലിറ്റിൽ വീക്ക് ഇൻ ഇന്നത്തെ കാലത്ത്. അങ്ങനെയാണല്ലോ അതൊരു എക്സ്ചേഞ്ച് ഉള്ളത്, അങ്ങനെയാണ് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഈവൻ ഇപ്പൊ അഹല്യയിൽ ഒരു ഫെസ്റ്റിവൽ ഉണ്ട്, എങ്ങനെ അറിയുന്നു ആൾക്കാർ? സോഷ്യൽ മീഡിയ ഡെഫിനറ്റ്ലി. ദ കൂടുതൽ പബ്ലിസിറ്റി പോണത് സോഷ്യൽ മീഡിയ. യു ഹാവ് ടു വർക്ക് ലൈക്ക് ദാറ്റ് ഓൾസോ. ഒരു ഡാൻസറിന് എപ്പോഴും ഡാൻസ് മാത്രം പ്രാക്ടീസ് ചെയ്ത് ഡാൻസ് കളിക്കുന്നു അത് പോരാ. ഇഫ് യു ആർ എ പ്രൊഫഷണൽ ഡാൻസർ യു ഹാവ് ടു ബി ഗുഡ് ഇൻ മെനി അതർ തിങ്സ് ഓൾസോ, ലൈക്ക് ഹാൻഡിലിംഗ് അതർ ആർട്ടിസ്റ്റ്. അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കണം. അതേപോലെ യു ഹാവ് ടു പ്രൊമോട്ട് യുവർ ആർട്ട് ഓൾസോ. ദാറ്റ് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ആ ഒരു ഭാഗത്ത് ഐ ആം വീക്ക്. ഐ ഹാവ് ടു ലേൺ ആൻഡ് ഐ ഹാവ് ടു ഇംപ്രൂവ്.
1: ഇന്നത്തെ കാലത്ത് കലാകാരന്മാർ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കേണ്ടതല്ലേ കാര്യം? അവര് സെൽഫ് പ്രൊമോഷൻ ആവശ്യമാണ്. ഇപ്പോൾ എത്ര അധികം മറ്റുള്ളവർ പ്രൊമോഷൻ നടത്തുന്നു പറഞ്ഞാലും സെൽഫ് പ്രൊമോഷൻ നമ്മുടെ ഇന്നത്തെ കാലത്ത് ആവശ്യം തന്നെയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ ഇല്ലാത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാത്തതിന്റെ പേരിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലേ?
0: അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല. മേ ബി എനിക്കൊരു പ്രോഗ്രാംസ് ഒക്കെ ഉള്ള സമയത്തായി യൂസ് സോഷ്യൽ മീഡിയ. ഞാൻ എപ്പോ യൂസ് ചെയ്യാതിരിക്കും എന്ന് വെച്ചാൽ മേ ബി ഐ ലൈക് ലാസ്റ്റ് വൺ ഇയർ ഐ വാസ് നോട്ട് ഡാൻസിങ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് സെക്കൻഡ് ബേബി ഉണ്ടായ സമയമാണ്. ദാറ്റ് ടൈം ഐ ഫോക്കസ് ടുവേർഡ്സ് ദാറ്റ് എന്റെ ഫാമിലി, സെക്കൻഡ് ബേബിന്റെ പ്രഗ്നൻസി, ഡെലിവറി. ആ സമയത്തൊക്കെ ഐ വാസ് നോട്ട് ആക്റ്റീവ് ബിക്കോസ് ഐ ഫീൽ സോഷ്യൽ മീഡിയയിൽ എനിക്ക് എപ്പോ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ പ്രോഗ്രാംസ് ഉണ്ടാവുമ്പോൾ ഐ പോസ്റ്റ് മൈ പോസ്റ്റേഴ്സ്, ഐ ഷെയർ മൈ വീഡിയോസ്, ഐ ഷെയർ മൈ റിഹേഴ്സ്. പക്ഷെ അല്ലാത്ത സമയത്ത് ഐ എം നോട്ട് ആക്റ്റീവ്. സോ ആ സമയത്ത് ആൾക്കാർ കാണില്ല എന്നെ,
1: എന്നെ കാണാൻ
0: ഇല്ല. I use it, പക്ഷെ നോട്ട് ഓൺ എ ഡെയിലി ബേസിസ്. ഇപ്പൊ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഐ യൂസ് ഇറ്റ് ഓഫ് കോഴ്സ്, കാരണം ഇറ്റ്സ് പാർട്ട് ഓഫ് ആർ പ്രൊഫഷൻ. അങ്ങനെ അതൊരു ഓഫീസ് മാതിരി, ഞാൻ പറയും ഈ സോഷ്യൽ മീഡിയ ഡാൻസേഴ്സിന് ഒരു ഓഫീസ് മാതിരിയാണ്. കാരണം അതിൽ കയറുമ്പോൾ മറ്റ് ഡാൻസേഴ്സ് എന്ത് ചെയ്യുന്നു, അവരെന്തൊക്കെ പ്രൊഡക്ഷൻ ചെയ്യുന്നു, എന്തൊക്കെ ഫെസ്റ്റിവൽസ് ഉണ്ടെന്ന് വി ഗെറ്റ് ലോട്ട് ഓഫ് ഇൻഫർമേഷൻ. അപ്പോൾ ദാറ്റ്സ് ലൈക്ക് ആർ ഓഫീസ് എന്ന് ഞാൻ പറയും. പക്ഷെ അത് ഇപ്പൊ അതിന് അതിലില്ലാത്ത സമയത്ത് മേ ബി എന്റെ അതർ പേഴ്സണൽ ടൈമിങ്സിൽ ഞാൻ അത് ഉപയോഗിക്കാറേ ഇല്ല.
2: ഇന്ത്യൻ ഡാൻസർ ആയിട്ടുള്ള ഉമാ ഗോവിന്ദാണ് നമ്മുടെ കൂടെ ഇന്ന് ഗസ്റ്റ് റൂമിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇനിയൊരു ഇടവേള.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
3: ഭാരത് സർക്കാർ കാ ലക്ഷ്യ സോളാർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭീ ഹേ.
2: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് 0 ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
4: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM suryaghar.gov.in. സൂര്യഘർ.
5: വെൽക്കം ബാക്ക് ടു ഗസ്റ്റ് റൂം. ഗസ്റ്റ് റൂമിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു ഉമാ ഗോവിന്ദ്.
6: എവിടെ നിന്നാണ് ഉമാ ഗോവിന്ദ് സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഏത് പ്രായം മുതലാണ് ഈ ഒരു ഡാൻസ് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്? എന്തായിരുന്നു അപ്പോഴത്തെ ഒരു ഇന്റൻഷൻ? ഡാൻസ് പഠിച്ചു തുടങ്ങിയതിന്റെ ഒരു ഇന്റൻഷൻ ഉണ്ടാവുമല്ലോ, വീട്ടുകാരെ നിർബന്ധിച്ചിട്ടായിരിക്കാം, സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കാം. അപ്പോൾ ആ ഒരു ഇന്റൻഷൻ എന്തായിരുന്നു?
7: ആക്ച്വലി പഠിച്ചു തുടങ്ങുന്നത് വെൻ ഐ വാസ് 5 years old. അപ്പോ എന്നെ എന്തിന് ഡാൻസിൽ ചേർത്തെന്ന് വെച്ചാൽ, ഞാൻ വീട്ടിൽ സിനിമയിലെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ചുമ്മാ തന്നെ ഡാൻസ് ചെയ്യും. അപ്പൊ എനിക്ക് അതിൽ ഒരു എന്തോ ഇൻക്ലിനേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് പാരന്റ്സ് കൊണ്ട് എന്നെ ടീച്ചറിന്റെ അടുത്ത് ജോയിൻ ചെയ്തു. നേരത്തെ പറഞ്ഞ ഗുരു ശ്രീമതി വി മൈഥിലി, അതാണ് എന്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ്. ടീച്ചറിന്റെ അടുത്ത് ജോയിൻ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് ഇന്റർവ്യൂ തരുന്നത്. മേ ബി വേറൊരു ഗുരുവിന്റെ അടുത്ത് പോയാൽ ഞാൻ ഇവിടെ എത്തുമായിരുന്നോ എന്ന് ഐ ഡോണ്ട് നോ. ബിക്കോസ് ഷീ എന്ന് പറയുന്നത്, ടീച്ചർ എന്ന് പറയുന്നത് ഡാൻസ് മാത്രമല്ല, ഷീ ഇൻസ്പയർസ് അസ് to continue in the field. And dance stop cheyan pattilla karena cha she inspired us so much that now we can't, I am not able to leave dancing. Appo dance etra important aanu she taught us, all of us, all her students. Appo avadan thottane dance cheyan thodangiyathu. From the beginning, first teacher na njan kandappa thottu ലൈക്ക് എനിക്ക് എന്തോ ഒരു നമുക്ക് മാനസികമായ ഒരു കണക്ഷൻ ഉണ്ടെന്ന് നമുക്ക് തോന്നില്ലേ. അതേമാതിരി ഫസ്റ്റ് ടൈം ആദ്യത്തെ ദിവസം തന്നെ ടീച്ചർ എന്നോട് ചോദിച്ചു, ആ മോളു നിനക്ക് എത്ര പ്രോഗ്രാം ചെയ്യണം. ദാറ്റ് ടൈം ഐ വാസ് നോട്ട് അവെയർ അബൌട്ട് ഡാൻസിങ് ഭരതനാട്യം എന്താണ്, ഐ എം നോട്ട് നോ ഐഡിയ അബൌട്ട് ദാറ്റ്. ടീച്ചർ എന്നോട് ഫസ്റ്റ് ചോദിച്ചത് ആ ദക്ഷിണ കൊടുത്ത് വാങ്ങിച്ചോടനെ, ആദ്യ കുഞ്ഞിലെ നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ ടീച്ചർ ദക്ഷിണ കൊടുത്തിട്ട് വാങ്ങി ജോയിൻ ചെയ്യും. അപ്പൊ അവിടെ വെച്ച് ടീച്ചർ എന്ന് ചോദിച്ചു, നിനക്ക് പ്രോഗ്രാം ചെയ്യണമെന്നാണ് ആഗ്രഹം. ഞാൻ ഐ വാസ് ഐ UKGയിലോ മറ്റോ, ഏറ്റവും വലിയ നമ്പറാണ് 100. റൈറ്റ് ഫ്രം ദെയർ എനിക്ക് എപ്പോഴും ഡാൻസ് തന്നെ ആയിരുന്നു ഫോക്കസ്. ഈ സ്കൂൾ എനിക്ക്, ഞാൻ മെഡിസിന് പോകും, എല്ലാവരും മെഡിസിൻ ഓർ എഞ്ചിനീയറിംഗ് പോകുന്ന സമയമാണ്. അവിടെയാണ്

0: എന്നെ സപ്പോർട്ട് ചെയ്തത് തന്നെ പറയും എനിക്ക് ഐ വോണ്ടഡ് ടു ബി അപ്പോൾ ഡെഫിനറ്റ് ഓ സ്റ്റഡീസ് ഇമ്പോർട്ടൻ്റ് യു ക്യാൻ ബി എ പക്ഷെ ഞാൻ അതിൻ്റെ എത്തിയിട്ട് ഒരു എൻട്രൻസിന് പോവുക അങ്ങനെയൊന്നും ഞാൻ ചെയ്തിരുന്നില്ല. ഞാൻ പഠിച്ചു അക്കാഡമിക്കലി ഐ വാസ് റിയലി ഗുഡ് നല്ല സ്കോർസ് മേടിച്ചിട്ട് എല്ലാം പാസ് ചെയ്തു. പക്ഷെ ഞാൻ എൻ്റെ വേറെ അത് വേണോ ഈ പ്രൊഫഷൻ വേണോ ആ പ്രൊഫഷൻ വേണോ എന്നൊന്നും എനിക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല. ലൈക്ക് ഐ വാസ് ക്ലിയർ റൈറ്റ് ഫ്രം മൈ ഹൈസ്കൂൾ ടൈംസ് ഐ ആം ഗോയിങ് ടു ബിക്കം എ ഡാൻസർ. അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ദ ജേർണി വാസ് ഓൾസോ വെരി സ്മൂത്ത്. ഓൾസോ മൈ പാരൻസ് സപ്പോർട്ടഡ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ബാക്കി ഐ ഡിഡ് മൈ ഡിഗ്രി ഇൻ ഫിസിക്സ്, ദെൻ ഐ ഡിഡ് മൈ എം എ ഇൻ ഡാൻസ്. പക്ഷെ ഈവൻ വെൻ ഐ വാസ് ഡൂയിങ് ഫിസിക്സ് ഐ വാസ് വെരി ക്ലിയർ ആഫ്റ്റർ ഫിസിക്സ് ഐ വിൽ ഡെഫിനറ്റ്ലി ബിക്കം എ ഡാൻസർ.
1: അതെ,
0: എനിക്കെന്തോ അത് ഫ്രം മൈ ഹൈസ്കൂൾ ഐ വാസ് like I am going to be a dancer ഒരു ക്ലിയർ ആയിട്ട് ഒരു തോട്ട് ഉണ്ട്. അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല.
1: ഓക്കേ, ഈ പബ്ലിക് എക്സാം ഒക്കെ വരുന്ന സമയത്ത് ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പാടുപെട്ടിട്ടുണ്ടോ?
0: ഇല്ല,
1: ഡാൻസും എക്സാമും ഇല്ല,
0: ഒരിക്കലും ഇല്ല. ഞാൻ അത് അഗൈൻ ഐ വാസ് വെരി കംഫർട്ടബിൾ ബിക്കോസ് ഓഫ് മൈ ടീച്ചർ. ടീച്ചറെ പറ്റി പറയാതിരിക്കാൻ വയ്യ, അതുകൊണ്ടാണ് ഞാൻ ഓരോ ലൈനിലും ടീച്ചർ ടീച്ചർ എന്ന് പറയുന്നത്. ടീച്ചറിന്റെ ഒരു കോച്ചിങ് വാസ് വെരി നമുക്കൊരു റിലാക്സിങ്. ഇവിടുത്തെ ഈ സ്പേസിൽ വരുമ്പോൾ ഭയങ്കര റിലാക്സ്ഡ് ആണ് ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ വരുമ്പോൾ. അതേപോലെയാണ് എൻ്റെ ടീച്ചറിൻ്റെ ക്ലാസ്സിൽ പോകുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര ഒരു ടെൻഷനുള്ള ഒരു സംഭവം അവിടെ ഇല്ല. അപ്പോൾ ഈ പരീക്ഷയുടെ ഇടയ്ക്ക് നമുക്ക് വേണ്ടതാണ് ഒരു റിലാക്സേഷൻ. അപ്പോൾ നമ്മുടെ മനസ്സ് റിലാക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നതൊക്കെ നമുക്ക് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും ഈവൻ ഡ്യൂറിങ് അവർ എക്സാംസ്. ഞാൻ എൻ്റെ സ്റ്റേറ്റ് ബോർഡ് എക്സാം, ഞാൻ സ്റ്റേറ്റിലാണ് പഠിച്ചത്, സ്റ്റേറ്റ് സിലബസിൽ, സ്റ്റേറ്റ് ബോർഡ് എക്സാംസിന്റെ ബോർഡ് മെയിൻ ബോർഡ് എക്സാംസിൽ 10th തലേ ദിവസം വരെ ഞാൻ പ്രോഗ്രാം ചെയ്തു. ഇൻ ബിറ്റ്വീൻ ഓൾസോ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി എന്നൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇൻ ബിറ്റ്വീൻ മാത്സിന്റെ പ്രോഗ്രാമിന്റെ തലേ ദിവസം വരെ ചെയ്തിട്ടുണ്ട്. മാത്സിൽ ഫുൾ മാർക്സ് കിട്ടി. ഞാനത് അന്തസ്സോടുകൂടി പറയുന്നതെന്ന് വെച്ചാൽ ഐ ബിലീവ് ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ഡാൻസ്. കാരണം എനിക്ക് ആ ഒരു റിലാക്സേഷൻ ചെയ്തിട്ടാണ് ഞാൻ പരീക്ഷ എഴുതാൻ പോണത്. ദാറ്റ് ഇസ് വാട്ട് ഐ ബിലീവ്. പക്ഷെ എനിക്ക് എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഡാൻസും ഇതും കൂടെ ഹാൻഡിൽ ചെയ്യാം. കാരണം എന്നുവെച്ചാൽ ഒരുപാട് പേര് ഡാൻസ് നിർത്തും 10th ആവുമ്പോൾ, അത് പറ്റില്ല ഇനിയിപ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട്, ഇനി ഡാൻസിനൊന്നും സമയമില്ല എന്നൊന്ന് നിർത്തും. ദാറ്റ് ഇസ് നോട്ട് എ വേ. കാരണം ഡാൻസ് പഠിക്കുമ്പോൾ നമ്മൾ ഒരുപാട് നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റി കൂടുകയാണ്. കാരണം ഡാൻസ് പഠിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളാണ് പഠിക്കണം. സ്റ്റെപ്സ് ഓർത്ത് വയ്ക്കണം, എന്താ കണ്ടന്റ് എന്ന് അറിയണം, എന്താ കളിക്കാൻ പോകുന്നത് അത് അഭിനയിക്കണം, അതിന് സൈമൾട്ടേനിയസ്ലി താളം ശ്രദ്ധിക്കണം, ഏത് ലൈനായെന്ന് ശ്രദ്ധിക്കണം, അടുത്ത ഏത് ലൈനാണെന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഒരേ സമയത്ത് നമ്മുടെ ബ്രെയിൻ അങ്ങനെ ഈവൻ വി ആർ കോർഡിനേറ്റിംഗ് അവർ എൻറ്റയർ ബോഡി. അപ്പോൾ എന്ന് വെച്ചാൽ അത്രയും ബ്രെയിൻ ആക്ടിവിറ്റിയും കൂടുതലാണ്. അപ്പോൾ യു ബിക്കം സ്മാർട്ടർ, പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൊക്കെ സിമ്പിളായി മാറും. അപ്പോൾ എനി ഡാൻസ് ഫോം ഓർ എനി ക്ലാസിക്കൽ ആർട്ട്, നോട്ട് ഭരതനാട്യം എലോൺ, അതേപോലത്തെ എനി ക്ലാസിക്കൽ ഡാൻസ് ഓർ ക്ലാസിക്കൽ മ്യൂസിക്, ഇഫ് യു ലേൺ യു വിൽ ബിക്കം എ ബെറ്റർ പേഴ്സൺ. അതാണ് എൻ്റെ എനിക്ക് തോന്നിയിട്ടുള്ളത്.
1: ഓക്കെ, ഈ കലോത്സവങ്ങൾ സ്റ്റേറ്റിലാണ് പഠിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്, ഈ കലോത്സവങ്ങൾ എത്രത്തോളം പാകപ്പെടുത്തിയിട്ടുണ്ട് ഉമാ ഗോവിന്ദൻ? എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്?
0: പോയിട്ടേയില്ല.
1: വൈ?
0: എന്റെ ടീച്ചർ ചെന്നൈയിലായിരുന്നു കുറേ നാള്. ടീച്ചർ ഷീ ടോട്ട് മീ ദ ആർട്ട് ഫോം. ദിസ് ആർട്ട് ഇസ് നോട്ട് ഫോർ കോമ്പറ്റീഷൻ. കല എന്ന് പറയുന്നത് അത് കോമ്പറ്റീഷന് വേണ്ടിയിട്ടുള്ളൊരു സാധനമല്ല. ആർക്ക് ഫസ്റ്റ് വാങ്ങിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു കുട്ടി എല്ലാവരും പഠിച്ചു വരികയാണെന്ന് വെച്ചോ, ഒരു 5th ഒരു കുട്ടിക്ക് 5th പൂവിന് മുഴുവൻ വിരിയാൻ പറ്റില്ല എന്ന് വിചാരിച്ചോ. എന്ന് പറഞ്ഞ് ഷീസ് യു കാൻ സേ ഷീസ് നോട്ട് ടാലൻറ്റഡ്, മേ ബി ഷീൽ ടേക്ക് ടു മോർ ഇയേഴ്സ് അത്രയും നല്ല ഫുൾ ബ്ലൂം ആവാൻ വേണ്ടിയിട്ട്. യു ഹാവ് ടു ഗിവ് ദെയർ ടൈം ആൻഡ് ദെയർ സ്പേസ്. ഒരു പൂ, ഒരു താമരപ്പൂ ഉണ്ട്, താമരപ്പൂ തന്നെത്താനെ വിരിയുമ്പോൾ ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഇസ്. നമ്മൾ കടയിൽ നിന്ന് മുട്ട് വാങ്ങിച്ച് ഇടിച്ച് വിരിയിപ്പിച്ചാൽ അത് ഞാനിരിക്കും. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. കല ഒരു സ്പോട്ടിൽ ആരാണ് ഏറ്റവും നല്ല മിടുക്കി എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല, എന്ന് പറഞ്ഞ് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. മൈ ടീച്ചർ ടോൾഡ് മീ ദിസ്. അപ്പൊ ടീച്ചർ പറഞ്ഞു നിനക്ക് യൂത്ത് ഫെസ്റ്റിവൽ ഇഷ്ടം അല്ലെങ്കിൽ നീ പോണ്ട എന്ന്. ഞാൻ ഒരു യൂത്ത് ഫെസ്റ്റിവലിലും പോയിട്ടില്ല, ഒരു സ്ഥലത്ത് പോയിട്ടില്ല. ഞാൻ എന്റെ സ്റ്റുഡൻ്റ് അങ്ങനെ എൻകറേജ് ചെയ്യാറുള്ളവർ അതിൽ എഡിക്റ്റഡ് പോയിട്ടുള്ളവർക്കൊക്കെ എന്താണ് എന്നാണ്. ഇതൊക്കെ ഫസ്റ്റ് കിട്ടിയിട്ടുള്ളവർ കോളേജ് കഴിഞ്ഞു കഴിയുമ്പോൾ അവർക്ക് മത്സരമില്ലാത്തതുകൊണ്ട് ആർട്ട് ഫോം എന്ത് ചെയ്യണം എന്ന് അവർക്ക് അറിയില്ല. അപ്പം അറിഞ്ഞൂടെ ഞാൻ വിട്ടു, അതിനെ കോളേജ് കഴിഞ്ഞ് ഞാൻ വിട്ടു. അപ്പൊ എന്ത് എന്ത് ചെയ്യണമെന്നോ അതുകൊണ്ട്. പക്ഷെ ചിലപ്പോൾ അത് യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ

0: ഞാൻ പോകുമ്പോ അല്ലെങ്കിൽ യൂത്ത് ഫെസ്റ്റിൽ ബാനേഴ്സ് ഒക്കെ വരുമ്പോ മിക്കവാറും ചിലപ്പോഴൊക്കെ എന്റെ ഫോട്ടോസ് ആയിരിക്കും ബാനേഴ്സിൽ. ഞാൻ വിചാരിക്കും ഞാൻ പോയിട്ടേ ഇല്ല, എന്നിട്ട് ബാനറിൽ എന്റെ ഫോട്ടോ ഉണ്ടല്ലോ എന്ന്. ഞാൻ പോയിട്ടേ ഇല്ല യൂത്ത് ഫെസ്റ്റിവൽസിൽ.
1: ഉമാ ഗോവിന്ദാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റ് റൂമിലുള്ളത്. ഇനി ഒരു ചെറിയ ഇടം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: ഇന്ത്യൻ ഡാൻസറായിട്ടുള്ള ഉമാ ഗോവിന്ദാണ് ഇന്ന് സുനിലിനൊപ്പം ഗസ്റ്റ് റൂമിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ ചോദിച്ചാലോ?
4: ഇന്നത്തെ കാലത്ത് ഇപ്പോ ഭരതനാട്യം അല്ലെങ്കിൽ മറ്റു ഡാൻസ് പെർഫോം ഡാൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് അവർക്ക് ഓരോ ഇന്റൻഷൻ ഉണ്ടാവും. സിനിമയിലേക്ക് വരിക, ഫെയിം, അതൊക്കെ ആയിരിക്കുമല്ലോ ഇന്റൻഷൻ. പലർക്കും അങ്ങനെ ഒരു ഇന്റൻഷനോട് കൂടി
5: എല്ലാരും അങ്ങനെ ചെയ്യാറുണ്ടല്ലോ. ഞാൻ തന്നെ കളിക്കുമ്പോ, ഒന്നാമത് ഞാൻ സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവലിൽ ഒന്നും പോവാത്തത് കൊണ്ട് തന്നെ എല്ലാരും വിചാരിച്ചിരുന്നത് എന്താണ്, ഷീസ് നോട്ട് ഗുഡ്. ഇഫ് യു ആർ ഗുഡ്, യു ഹാവ് ടു ഗോ ടു കോമ്പറ്റീഷൻസ് ആൻഡ് വിൻ പ്രൈസസ് ബിക്കോസ് യു ആർ നോട്ട് ഗോയിങ് ടു ഡു സം അറ്റൻഡ് സം കോമ്പറ്റീഷൻ, പാർട്ടിസിപ്പേറ്റ് സം കോമ്പറ്റീഷൻ. യു ആർ നോട്ട് ഗുഡ്, ദാറ്റ്സ് വൈ യു ആർ നോട്ട് ഗോയിങ് ഫസ്റ്റ്. സെക്കൻഡ്, ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് ഐ എം കണ്ടിന്യൂയിങ് ഡാൻസ്. അപ്പൊ ദെൻ ദേ വിൽ സേ, ഓ യു വോണ്ട് ടു എന്റർ ഫിലിംസ് ഓർ യു വോണ്ട് ടു ഗോ ആൻഡ് ഡാൻസ് വിത്ത് സം അതർ ബിഗ് ടീം. അങ്ങനെ അത് വേണം എന്നില്ല. യു ലേൺ ദാറ്റ് ആർട്ട് ഫോം. നമ്മൾ അതിന് വേണ്ടിട്ടല്ല പഠിക്കണത് അവിടെ. അങ്ങനെ സിനിമയിൽ കയറാൻ വേണ്ടിട്ടല്ല ഡാൻസ് പഠിക്കുന്നത്. സിനിമ സിനിമ, ഡാൻസ് ഡാൻസ്. അങ്ങനെയാണ് ഞാൻ പഠിച്ചത്, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ ആ ഒരു ഏജ് ആകുമ്പോഴത്തേക്കും സിനിമയിൽ ഓപ്പർച്യൂണിറ്റി വേണോ, അല്ല സിനിമയിൽ പോണോ, അതിനാണോ ഡാൻസ് കളിക്കണം എന്ന് വെച്ചാൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. ലൈക്ക് ഞാനതല്ല, ഞാൻ എന്റെ പേഴ്സണലി എന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഞാനത് വിചാരിച്ചിട്ടല്ല ഡാൻസ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാരും അത് ഉദ്ദേശിച്ചിട്ടല്ല ഡാൻസ് പഠിക്കുന്നത്. ഡാൻസ് പഠിക്കാൻ വേണ്ടി ഡാൻസ് പഠിക്കുന്നവർ ഒരുപാട് പേരുണ്ട്, അല്ലാത്തവരും ഉണ്ട്. ഡാൻസിൽ കൂടെ സിനിമക്കാരാണ് വിചാരിക്കുന്നവരും ഉണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ നല്ല നല്ല ആർട്ടിസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട് സിനിമയിലും. ഡാൻസിൽ കൂടെ വന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇല്ലേ സിനിമയിൽ കയറിയിട്ടുള്ളവർ? ദേ ആർ ഡെഫിനറ്റ്ലി റിയലി ഗുഡ്. അങ്ങനെ ഉള്ളവർ ഓരോരുത്തർക്കും ഡിഫറെന്റ് ഫോക്കസ് ആണ്. എല്ലാരും ഡോക്ടർ പഠിച്ചിട്ട് എല്ലാരും പ്രാക്ടീഷണേഴ്സ് ആവും. അങ്ങനെ ഇഷ്ടംപോലെ നല്ല നല്ല ആർട്ടിസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട് സിനിമയിലും. ഡാൻസിൽ കൂടെ വന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇല്ലേ സിനിമയിൽ കയറിയിട്ടുള്ളവർ? ദേ ആർ ഡെഫിനറ്റ്ലി റിയലി ഗുഡ്. അങ്ങനെ ഉള്ളവർ ഓരോരുത്തർക്കും ഡിഫറെന്റ് ഫോക്കസ് ആണ്. എല്ലാരും ഡോക്ടർ പഠിച്ചിട്ട് എല്ലാരും പ്രാക്ടീഷണേഴ്സ് ആവില്ല. ചിലവർ ഡോക്ടറിന് പഠിപ്പിക്കാൻ പോകും, ചിലവർ ബിക്കം ലെക്ചേഴ്സ്, ചിലവർ പ്രാക്ടീസ് ചെയ്യും, ചിലവർ മേ ബി ഒരു ഹോസ്പിറ്റൽ ഇടും. അങ്ങനെ ദേ ടേക്ക് ഇറ്റ് ഡിഫറെന്റ്ലി. അങ്ങനെ അപ്പൊ എല്ലാവർക്കും അത് തന്നെ അല്ല ഉദ്ദേശം.
4: ഞാൻ കലയെ കലയെ കാണുന്നവരുമുണ്ട്,
5: ഡെഫിനറ്റ്ലി ഉണ്ട് ഒരുപാട്. ഞങ്ങൾ പ്രൊഫഷണൽ ഫീൽഡ്സിൽ കലയായിട്ട് നിൽക്കുന്നവരെല്ലാവരും അങ്ങനെ നിൽക്കുന്നവരാണ്. അല്ലെങ്കിൽ അവർക്ക് സിനിമ ഇപ്പൊ കൂടെ ആയിരുന്നോ, പോയിട്ടില്ല. അപ്പൊ അവര് ദേ ലവ് ദാറ്റ് ആർട്ട്. അപ്പൊ ദേ സ്റ്റേ ആസ് ആർട്ടിസ്റ്റ്.
4: ഓക്കേ, ഈ കലയെ ബിസിനസ് ആയി കാണണോ ഇന്നത്തെ കാലത്ത്?
5: കലേനെ ബിസിനസ്സായി കാണാൻ പാടില്ല ഒരിക്കലും. കല ബിസിനസ്സല്ല, കല ഇസ് കല. ഈവൻ ബിസിനസ്സായിട്ട് പഠിപ്പിച്ച് കഴിഞ്ഞു, ഇപ്പം ഒരു ഓക്കെ, ഐ എം റണ്ണിങ് എ സ്കൂൾ, ഐ എം തിങ്കിങ് അതെനിക്കൊരു കൊമേഴ്ഷ്യലായിട്ട് ഒരു സാധനമാണ്. ഞാൻ ഇഫ് ഐ എം ഡൂയിങ് ദാറ്റ്, അതിൽ എല്ലാ കുട്ടികൾക്കും അതൊന്നും ബെനിഫിറ്റ് ഇല്ല, കാരണം ഞാനൊരു ഫാക്ടറി പോലെ നടത്തുകയാണ്. അപ്പം ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല. എൻ്റെ ടീച്ചർ, ഞാൻ ഓഫ്കോഴ്സ് ഇത് ഞാൻ ടീച്ചർ ടീച്ചർ എന്ന് പറയുമ്പോൾ എപ്പോഴെന്ന് വെച്ചാൽ ദിസ് കംസ് ഫ്രം ദാറ്റ് പരമ്പര. അപ്പോൾ നമ്മൾ ഒരു പ്രായം കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലെ ഒരു ജീൻസ് അല്ലെങ്കിൽ ഞാൻ അമ്മയെ പോലെ ആയി മാറും തന്നെ, അല്ലെങ്കിൽ ഞാൻ അച്ഛൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യും. കാരണം

0: നമ്മൾ അതാണ് കണ്ടും കേട്ടും വളരുന്നത്. വീട്ടിലെ ഒരു അറ്റ്മോസ്ഫിയർ ഡെഫിനറ്റ്ലി ബിൽഡ്സ് ദാറ്റ്, ആ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടാതെ പോവില്ല. അതേപോലെയാണ് ഒരു ഗുരു, ആ ഗുരുവിന്റെ ക്വാളിറ്റീസ് സ്റ്റുഡന്റിന് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് അത്രയും വർഷങ്ങൾ നിൽക്കുന്ന ഒരു സ്റ്റുഡന്റിന് കിട്ടാതെ പോവില്ല. അപ്പോ എന്റെ ടീച്ചർ അങ്ങനെയല്ല അതിനെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പൊ എനിക്കും അത് അങ്ങനെ കൊമേഴ്ഷ്യലായിട്ട് കൈകാര്യം ചെയ്യാറില്ല, ഒരു ബിസിനസ് പോലെ അറിയില്ല. എന്റെ എല്ലാ ടീച്ചേഴ്സും അങ്ങനെയാണ്. ഞാൻ മൈഥിലി ടീച്ചർക്ക് പഠിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് നാള് ശ്രീമതി രമ വൈദ്യനാഥൻ വളരെ വെരി സീനിയർ ആർട്ടിസ്റ്റ് അക്കയുടെ അടുത്ത് പോകുന്നു. പിന്നെ ഡോക്ടർ ബ്രഗ ബസൽ ചെന്നൈയില്, അങ്ങനെ പല ടീച്ചേഴ്സിന്റെ അടുത്ത് ഞാൻ പഠിച്ചത്. അവരെല്ലാരും അങ്ങനെ അല്ല, കൊമേഴ്ഷ്യലായിട്ട് കൈകാര്യം ചെയ്യുന്നവരല്ല, ഇത് ബിസിനസ് പോലെ കൈകാര്യം ചെയ്യുന്നവരല്ല. അപ്പോ ഞാനും അങ്ങനെ വിചാരിക്കുന്നില്ല. ബിസിനസ് ഇസ് ബിസിനസ്, കല ഇസ് കല. കല ഒരിക്കലും ബിസിനസ് ആക്കിയാൽ അത് ശരിയാവില്ല.
1: പല കാര്യങ്ങളും നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ റെക്കോർഡൊക്കെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ലക്ഷക്കണക്കിന് കുട്ടികളെ അണിനിർത്തി റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്നു ഒക്കെ പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻസും പരിപാടികളൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്. അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ?
0: ഒരാവശ്യമില്ല, അതിലൊരു അർത്ഥവും ഇല്ല. ഇപ്പൊ 100 പേര് നിന്ന് ഭരതനാട്യം കളിച്ചിട്ട് എന്താ കാര്യം? ഏതെങ്കിലും ഒരു അതിനെ പറ്റിയ ഒരു കൺവേ എന്തെങ്കിലും അതിൽ നിന്ന് കൺവേ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ അതിൽ ഇപ്പോൾ അവാർഡ് കിട്ടി എന്ന് പറഞ്ഞിട്ട് അതിൽ 100 പേര് കളിക്കുന്നവരിൽ എത്ര പേർക്ക് ശരിക്കും ഭരതനാട്യം? കാരണം ഞങ്ങളുടെ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ ഇവന്റ് വരുമ്പോൾ നമ്മുടെ തൊക്കെ ചോദിക്കും നിങ്ങളുടെ സ്റ്റുഡൻസിനെയൊക്കെ അയക്കണം, അല്ലെങ്കിൽ അധികം പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ പഠിച്ചിട്ടുള്ളവരല്ല അതിൽ കളിക്കണത്. പിന്നെ അവരെന്ത് പറ്റും, എനിക്ക് ഭരതനാട്യം കളിച്ചിട്ട് എനിക്ക് ഇങ്ങനെ റെക്കോർഡ് കിട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റ് അവരുടെ വീട്ടിലിരിക്കും. പക്ഷെ ഒരു 2 സ്റ്റെപ്പ് കളിക്കാൻ ചിലപ്പോൾ അവർക്ക് പറ്റില്ലായിരിക്കും. അതിലെന്താ അപ്പൊ അർത്ഥമുള്ളത്? ഒരർത്ഥമില്ല. നമുക്ക് അത് വെച്ച് ഒന്നും കിട്ടാനില്ല. അത് ജസ്റ്റ് ഒരു പേപ്പറിലിരിക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ അതിന് ഒട്ടും അതിന് അർത്ഥമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് എന്റെ മൈ പോയിന്റ് ഓഫ് വ്യൂ. മേ ബി അതല്ലാതെ തോന്നുന്ന ആൾക്കാരുണ്ടാവാം. ചില ആൾക്കാർക്ക് ആ ഡാൻസ് ആ കോസ്റ്റ്യൂം ഇടാനുള്ള ഒരു കൊതി കൊണ്ട് ഇതുപോലത്തെ വേദികൾക്ക് അവർക്ക് കിട്ടുന്നുണ്ടാവാം. അപ്പം മേ ബി ദേ ആർ സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ്. പക്ഷെ അത് ഹോൾ സ്റ്റോറി നോക്കുമ്പോൾ അതിൽ അർത്ഥം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് ഡൗട്ട്ഫുൾ.
1: ചിലപ്പോൾ ഒന്നോ രണ്ടോ പേർക്ക് ബെനിഫിറ്റ് ഉണ്ടാവുമായിരിക്കും.
0: പക്ഷെ അതിനു വേണ്ടി ബാക്കി 1000 പേര് വർക്ക് ചെയ്യണോ?
1: അതിന്റെ ആവശ്യമില്ല.
0: അത് മേ ബി ആ ഒരു ഇപ്പോ അങ്ങനെ ഒരു ഇവന്റ് നടത്തി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇവന്റ് ഉണ്ടായി, നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടി, ഞാൻ ആ സർട്ടിഫിക്കറ്റ് എല്ലാ ദിവസവും എടുത്ത് നോക്കുവോ? കൂടിപ്പോ ആ ഒരാഴ്ച നോക്കുമായിരിക്കും. അല്ലെങ്കിൽ ആ ഇവന്റിനെ പറ്റിട്ട് പത്രത്തിൽ വന്നു, എല്ലാ ദിവസവും ആൾക്കാർ അത് ഓർക്കുവോ? ആ ദിവസം നോക്കും, അടുത്ത ദിവസം നോക്കും, പിന്നെ വേറെ ഇവന്റ്സ് വരുമ്പോ അതിന്റെ പുറകെ പോവില്ലേ? അപ്പൊ ഇത്രയും എഫേർട്ട് എടുക്കുന്നതിന് വാട്ട് ഇസ് ദ ബെനിഫിറ്റ്, വാട്ട് ഇസ് ദ യൂസ്? ഇല്ലാതാണ് എനിക്ക് തോന്നുന്നത്.
1: ഈ ഭരതനാട്യം പഠിക്കാനായിട്ട് ഇപ്പൊ ഒരു സാധാരണ ഒരു കുട്ടിക്ക് പഠിക്കാനായിട്ട് പറ്റുമോ? അതോ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണോ ഇത്?
0: ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. പക്ഷെ ഇന്നത്തെ കാലത്ത് സാധാരണയായിട്ട് ഒരു കുട്ടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ്. കാരണം വെച്ചാ ഇപ്പം വളരെ സാധാരണ ആൾക്കാർ വരെ ദേ ആർ ഏബിൾ ടു അഫോർഡ്. അതായത് ഞാനങ്ങനെ, എനിക്ക് ഒരുപാട് കൊച്ചുകുട്ടികൾ എനിക്കില്ല, കുഞ്ഞുകുട്ടികളില്ല. ഞാൻ കേട്ടിട്ടുണ്ട് അരങ്ങേറ്റം എന്നൊക്കെ പറഞ്ഞ് കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അവർ ദ ടീച്ചേഴ്സ് വേണമെന്ന് പറയും ഇത്രയും എമൗണ്ട്. ഇറ്റ് ഈസ് റിയലി ഹ്യൂജ് എമൗണ്ട്. ശരിക്കും പറഞ്ഞാൽ അത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഫ്രം മൈ പോയിന്റ് ഓഫ് വ്യൂ. പക്ഷെ അത് കൊടുക്കാൻ ഉള്ള കുട്ടികൾ ഉള്ളതുകൊണ്ടാണല്ലോ ആ ടീച്ചേഴ്സ് പിന്നെയും പിന്നെയും അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പൊ അത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നുണ്ടെന്നാണല്ലോ അതിനർത്ഥം. ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. ജസ്റ്റ് ലൈക്ക് ഇഫ് യു ലേൺ എനിത്തിങ്, ഇപ്പൊ സ്കൂളിൽ ചേർന്ന ഒരു കുട്ടി, സ്കൂളിന് ഫീസ് കൊടുക്കണം, ട്യൂഷന് ഫീസ് കൊടുക്കണം, ഡോക്ടർ ആവണമെങ്കിൽ നമ്മൾ അത്രയും ഫീസ് അടച്ചിട്ടല്ലേ നമ്മൾ അതിന് പഠിക്കാൻ പോണത്. ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഇഫ് യു വോണ്ട് ടു ലേൺ സംതിങ് യു ഹാവ് ദാറ്റ്. അത് ഒരു പൈസ കൊടുത്ത് പഠിക്കേണ്ട ഒരു സാധനമാണ്. ഇഫ് യു വോണ്ട് ടു എക്സ്പീരിയൻസ് എ സ്റ്റേജ് അതിന് ചെലവുണ്ട്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ടീച്ചേഴ്സ് ചുമ്മാ വാങ്ങിക്കുന്നു, അതിന് അത്രയും എഫേർട്ടും ടീച്ചർ അത്ര എഫേർട്ട് എടുത്താലേ പറ്റൂ. ഹെർ പ്രൊഫഷൻ ഇസ് ദാറ്റ്. ടീച്ചർ അത്രയും എഫേർട്ട് എടുക്കണം, ടീച്ചറിന് അതിന് ചെലവുണ്ട്, അത്രയും സമയം ടീച്ചർ സ്പെൻഡ് ചെയ്യണം ആ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യാൻ, കോർഡിനേറ്റ് ചെയ്യാൻ, പിള്ളേരെ പഠിപ്പിക്കാൻ. ആൻഡ് ഓൾസോ ഇറ്റ്സ് ഹെർ പ്രൊഫഷൻ. അങ്ങനെയാണ് ടീച്ചറിന് പൈസ കിട്ടണത്. അപ്പോ ഐ തിങ്ക് ബട്ട് പീപ്പിൾ ആർ ഏബിൾ ടു അഫോർഡ്. അതുകൊണ്ടാണ് ടീച്ചേഴ്സ് അത്ര പൈസ വാങ്ങിക്കുന്നത്. ഇയർലി ഇയർലി ടീച്ചേഴ്സിന് കുട്ടികൾ അത്രയും പൈസ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു പാവപ്പെട്ട കുട്ടിക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലൈക്ക് എത്ര പേര് പാവപ്പെട്ട ആൾക്കാർ വലിയ വലിയ കോഴ്സസ് പഠിക്കുന്നു, ലേറ്റർ ഇഫ് ദേ ബിക്കം ഡോക്ടേഴ്സ് ദേ ക്യാൻ ഏൺ ഫ്രം ദാറ്റ്. ലൈക്ക് ജസ്റ്റ് ലൈക്ക് ദാറ്റ് ലേറ്റർ ടൈം ഇഫ് ദേ ബിക്കം ഡാൻസ് ടീച്ചേഴ്സ് ഡെഫിനറ്റ്ലി ദേ വിൽ ഓൾസോ ഏൺ ഫ്രം ദാറ്റ്. ഓ ജസ്റ്റ് ലൈക്ക് എനി അതർ തിങ് ഒരു ബിസിനസ്സിന് ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണ്ടേ, ഒരു തട്ടുകട തുടങ്ങണം.
1: അപ്പൊ
0: അതിനൊരു ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താലല്ലേ നമുക്ക് അതിൽ നിന്ന് എപ്പോ പെട്ടെന്ന് കിട്ടുമോ, നമുക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടില്ല. നമ്മളത് റൺ ചെയ്ത് കുറച്ച് നഷ്ടത്തിലൊക്കെ പോയി പിന്നെ നമ്മൾ പിടിച്ചു നിൽക്കുമ്പോൾ വി ലേറ്റർ സ്റ്റേജിൽ വിൽ ഗെറ്റ് ബെനിഫിറ്റ് ഔട്ട് ഓഫ് ദാറ്റ്. ജസ്റ്റ് ലൈക്ക് ദാറ്റ് ദിസ് ഈസ് ഓൾസോ ലൈക്ക് ദാറ്റ്.
1: ഈ ഒരു ഫെയിമിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ ഒരു ഡാൻസിൽ? ഈ ഫെയിം ആവുമ്പോഴാണല്ലോ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുക, നമ്മളെ നാലു പേര് അറിയുക, വീണ്ടും വീണ്ടും വിളിക്കുക, നമുക്ക് ധാരാളം പണം കിട്ടുക. അപ്പോൾ ഫെയിം ഇല്ലാത്തവരുടെ ഒരു അവസ്ഥ എങ്ങനെയാണ്, ഫെയിം ഉള്ളവരുടെ ഒരു അവസ്ഥ എങ്ങനെയാണ്?
0: ഫെയിം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇത് തന്നെയാണ്, പ്രത്യേകിച്ച് ഇതുപോലത്തെ ഒരു പെർഫോമിങ് എനി ആർട്ട് ഫോമിന് ഫെയിം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് മുഖാന്തരമാണ് കൂടുതൽ പ്രോഗ്രാംസ് കിട്ടുന്നത്. ഇപ്പോൾ ഒരാൾ പോപ്പുലറാണ്, അപ്പോൾ അയാൾക്ക് കുറേ പ്രോഗ്രാംസ് കിട്ടും, അയാളെ കാണാൻ കൂടുതൽ ഓഡിയൻസ് വരും, അപ്പോൾ കൂടുതൽ ഓർഗനൈസേഴ്സ് അയാൾക്ക് പ്രോഗ്രാം കൊടുക്കും, കാരണം അയാൾക്ക് ഓഡിയൻസ് ഉണ്ട്. അങ്ങനെയാണ്. അപ്പൊ അത്രയും ഗ്രേറ്റ് ആർട്ടിസ്റ്റ് മോഹൻലാലിന്റെ സിനിമയ്ക്ക് ഒരു ക്രൗഡ് വരില്ലേ? ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അതേപോലെ ആ ഫെയിമിന്റെ പുറകെ ഹി ഓർ ഷീ വിൽ ഗെറ്റ് മോർ ഓപ്പർച്യൂണിറ്റീസ്. പക്ഷേ അല്ലാത്ത ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട്, ഒരുപാട് പേരുണ്ട് ഫെയിമിന്റെ പുറകെ പോകാത്ത ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, വളരെ ജെനുവിൻ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇവർ ഇത്രയും കഴിവുണ്ടായിട്ട് അവർക്ക് വേണ്ടത്ര അംഗീകാരം കിട്ടിയിട്ടുണ്ടോ. പക്ഷേ അവരെ തേടി എത്തേണ്ട സാധനങ്ങൾ അവരെ തേടി എത്തും, അവരത് അത് അവർക്ക് കിട്ടേണ്ടത് അവർക്ക് കിട്ടും. ഫെയിം എത്ര നാൾ നിൽക്കും? മേ ബി ഒരു 10 ഇയേഴ്സ് ഒരാൾ ഫേമസ് ആയാൽ അടുത്ത 10 ഇയേഴ്സ് വേറെ ആരെങ്കിലും ഫേമസ് ആവും. പക്ഷെ ഓക്കെ, എനിക്ക് ഫെയിമേ വേണ്ട, പക്ഷെ ഞാൻ ഇതിൽ വളരെ സോൾഫുള്ളി ഇതിൽ വർക്ക് ചെയ്ത് ഞാൻ എനിക്ക് ഫെയിം എനിക്കൊരു പ്രശ്നമല്ല, വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരെ തേടി അവർക്ക് വേണ്ട സാധനങ്ങൾ എത്തുകയും ചെയ്യും. മേ ബി ദാറ്റ് ഇസ് നോട്ട് എൻ അവാർഡ്, അവർ ആ അവാർഡിലല്ല ആഗ്രഹിക്കുന്നത്. മേ ബി ദേ നീഡ് എ ഗുഡ് സ്റ്റുഡൻറ്റ് ഓർ മേ ബി ദേ നീഡ് ദാറ്റ് മെന്റൽ സാറ്റിസ്ഫാക്ഷൻ, അവർക്ക് അതാണ് വേണ്ടെങ്കിൽ അത് അവർക്ക് കിട്ടും
1: തീർച്ചയായിട്ടും. ഗസ്റ്റ് റൂം ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത് സുനിൽ ലഭം. ഇനിയൊരു ബ്രേക്ക്.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
3: വെൽക്കം ബാക്ക്. ഗസ്റ്റ് റൂം ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സുനിലിനൊപ്പം ഉമാ ഗോവിന്ദാണ് നമ്മുടെ കൂടെ ഇന്ന് ഗസ്റ്റ് റൂമിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്.
4: കലയില് പ്രത്യേകിച്ച് ഈ ഒരു ഡാൻസിലൊക്കെ നിറത്തിനും അതുപോലെ തന്നെ ഈ ഒരു ബോഡി സ്ട്രക്ചറിനൊക്കെ എത്രത്തോളം പ്രാധാന്യമുണ്ട്, നിറം കുറഞ്ഞവരെ മാറ്റി നിർത്തുന്ന പ്രവണത എന്നുണ്ടോ, അങ്ങനെ ഉണ്ട് എന്നൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പലരും അനുഭവങ്ങളും പറഞ്ഞിട്ടുണ്ട്, നിറം കുറഞ്ഞതിന്റെ പേരിൽ മാറ്റി നിർത്താറുണ്ട്. ഇപ്പൊ മെലിഞ്ഞ ശരീരമുള്ളവരെ നീ പുറകിൽ പോയി കളിച്ചാൽ മതി, നല്ല ബോഡി സ്ട്രക്ചർ ഉള്ളവരെ ഫ്രണ്ടിൽ വന്ന് കളിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പല കലോത്സവങ്ങളിലും പല പെർഫോമൻസുകളിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പലരും തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്?
5: ഡെഫിനറ്റ്ലി അങ്ങനെയൊക്കെ ഓരോ ചിന്താഗതികൾ ഉണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല, അതുണ്ട്. പല ആൾക്കാരുടെ എക്സ്പീരിയൻസ്, എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പല ആൾക്കാരും പറഞ്ഞു കേട്ടു അറിയാം. പക്ഷെ അതിലൊന്നും ഒരു അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ്. അതില്ലാത്ത ഒരാൾക്കും ഇപ്പൊ നിറം കുറഞ്ഞ ഒരു എത്രയോ ആർട്ടിസ്റ്റുകളുണ്ട്, അങ്ങനെ ഭയങ്കര ഫെയർ അല്ലാത്ത ഇഷ്ടംപോലെ ആർട്ടിസ്റ്റുകളുണ്ട്. ദേ ആർ റിയലി ഗുഡ്. അവരുടെ ഫീൽഡിൽ അവർക്ക് എക്സൽ ചെയ്യാൻ പറ്റിയാൽ മേ ബി ഇനിഷ്യൽ സ്റ്റേജസിൽ ഇങ്ങനെയൊക്കെ പറയുമായിരിക്കാം. പക്ഷേ ഇഫ് ദേ കണ്ടിന്യൂ ടു വർക്ക് ആൻഡ് അവർക്ക് അവരുടെ ഫീൽഡിൽ എക്സൽ ചെയ്യാൻ പറ്റിയാൽ അവരുടെ അതിന് ആ ഒരു ആർട്ടിസ്ട്രിയുടെ ബാക്കിലായിരിക്കും ബാക്കിയെല്ലാം, എന്തും, ഈവൻ നിറം അല്ലെ ബോഡി സ്ട്രക്ചർ. ഈവൻ ബോഡി സ്ട്രക്ചറൊക്കെ ഒന്നും നോക്കാത്ത ഒത്തിരി ഒത്തിരി ഒത്തിരി പ്രായമുള്ള, എപ്പോഴും ഞാൻ വിചാരിക്കുന്നതാണ് ഒഡീസിയിലെ ഡോയനായിട്ടുള്ള കേളുചരൺ മൊഹപത്ര സാർ ഞാൻ കണ്ടിട്ടില്ല, ഒത്തിരി സീനിയർ ആയിട്ടുള്ള ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട്. സാർ അഷ്ടപതിയൊക്കെ കളിക്കണത്, ഹീ ഈസ് റിയലി ഓൾഡ് ആ സമയത്ത് തന്നെ. അപ്പൊ ഒരു രാധ കളിക്കേണ്ട ഒരു പീസാണ്, ഒരു കൃഷ്ണൻ രാധ, രാധ സോ ബ്യൂട്ടിഫുൾ, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുമ്പോ ഒരു മെയിൽ അത് ഡാൻസ് ചെയ്തിട്ട് വെൻ ഹി ഡാൻസസ് ഇഫ് ഹി ക്യാൻ സീസ് രാധ, അതെല്ലാ ബൗണ്ടറീസും ക്രോസ് ചെയ്തില്ലേ? നമ്മൾ ആ ബോഡി അല്ല നോക്കണത്, നമ്മൾ ആ ഫിഗർ അല്ല നോക്കണത്, അതൊന്നും അതെല്ലാം ക്രോസ് ചെയ്യാൻ പറ്റിയാൽ ഇതെല്ലാം സെക്കൻഡറി ആയിട്ട് മാറും. പക്ഷെ യു ഹാവ് ടു വർക്ക് ആൻഡ് യു ഷുഡ് ബി ഏബിൾ ടു ക്രോസ് ഓൾ ദീസ് തിങ്സ്. നമ്മൾ ആ ക്യാരക്ടേഴ്സ് നമുക്ക് ശിവ എന്ന് പറയുമ്പോൾ ശിവനെ കാണാൻ പറ്റിയാൽ പിന്നെ നിങ്ങൾക്ക് നിറം ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊന്നൊരു വിഷയമല്ല, ബിക്കോസ് ദ ഓഡിയൻസ് ആർ ഏബിൾ ടു സീ ദ ക്യാരക്ടേഴ്സ്. പക്ഷെ ഇനിഷ്യലി മേ ബി ആ പ്രശ്നങ്ങളുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല, ഉണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് അത് വളരെ പുതിയ ജനറേഷന്റെ ഇടയിൽ അത് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നതേ ഇല്ല. കാരണം ഇപ്പൊ കുറെ ആൾക്കാർ വളരെ ഓപ്പൺ ആണ്. ഇപ്പൊ ഒത്തിരി ഇപ്പൊ കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഒത്തിരി പ്രായമായിട്ടുള്ളവർ ദേ സ്റ്റാർട്ട് ലേണിംഗ് ആൻഡ് ദേ ഡു പ്രോഗ്രാംസ് ലൈക്ക് 60 വയസ്സ്. എനിക്കൊരു സ്റ്റുഡന്റ്, എനിക്ക് 2-3 സ്റ്റുഡൻസ് ഉണ്ട് ലൈക്ക് ദേ ആർ 50+. അവർ ഫുൾ കച്ചേരി പഠിച്ചിട്ട് ഫുൾ കച്ചേരി ചെയ്യുന്ന പോലത്തെ, ഇഫ് ദേ ആർ ഡെഡിക്കേറ്റഡ്, അവരുടെ ഏജ്, ഹെൽത്ത് അതെല്ലാം ദേ ആർ ഏബിൾ ടു ക്രോസ് ഇഫ് ദേ ആർ പാഷനേറ്റ്. അപ്പൊ ഇഫ് യു ആർ ഏബിൾ ടു ഡു ലൈക്ക് ദാറ്റ്, ബാക്കി ഇതുപോലത്തെ നമ്മള് പിന്നെ ഇതൊക്കെ സില്ലി കാര്യങ്ങളായിട്ട് മാറും, പിന്നെ അത് നമ്മൾ നമുക്കത് അതൊരു പ്രശ്നമല്ലാതെ മാറും.
4: ആൺകുട്ടികൾ എത്രത്തോളം ഇപ്പോ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നുണ്ട്?
5: ഇഷ്ടം പോലെ ഉണ്ട്. പണ്ട് ലൈക്ക് വെൻ ഐ സ്റ്റാർട്ടഡ് അങ്ങനെ എൻ്റെ ഫീൽഡ് പ്രൊഫഷൻ തുടങ്ങിയ സമയത്ത് മേ ബി 15 ഇയേഴ്സ് അഗോ ഒരു ഡാൻസ് ഫെസ്റ്റിവലിൽ ഒരു 10 സ്ലോട്ട് ഉണ്ടെങ്കിൽ ദാറ്റ് ടൈം ഇറ്റ് വാസ് 9 ഗേൾസ് ആൻഡ് 1 ബോയ് ആ റേഷ്യോ. പക്ഷെ ഇപ്പൊ ബോയ്സിന് ഒത്തിരി കോമ്പറ്റീഷൻ ആണ്. ഇപ്പൊ 10 സ്ലോട്ട് ഉണ്ടെങ്കിൽ 5 ഗേൾസ് ആൻഡ് 5 ബോയ്സ് ഓർ മേ ബി മോർ ദാൻ ഗേൾ. ഇപ്പൊ ഒരുപാട് ബോയ് ആർട്ടിസ്റ്റ്, ഇപ്പൊ ഒരുപാട് മെയിൽ ആർട്ടിസ്റ്റുകളുണ്ട്. They are like really good male artists. അപ്പോ ആ ഈവൻ നേരത്തെ പറഞ്ഞ പോലെ നിറം, ഫിഗർ അതുപോലെ തന്നെയാണ് മെയിൽ ഫീമെയിൽ എന്നുള്ളത്. യു ഷുഡ് ബി ഏബിൾ ടു, കാരണം നമ്മൾ സ്റ്റേജിൽ ക്യാരക്ടേഴ്സ് ആകുമ്പോൾ യു ആർ നോട്ട് മെയിൽ ഓർ യു ആർ നോട്ട് ഫീമെയിൽ, യു നീഡ് ടു ക്രോസ് ദാറ്റ്. നമ്മുടെ ബോഡി അല്ലാതായിട്ടാണ് നമ്മൾ വേറൊരു ക്യാരക്ടർ വരുന്നത്. അപ്പോൾ നമ്മുടെ ഞാൻ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ളത് പ്രശ്നമല്ലാതെ ആവും.
4: ഓക്കേ,
5: അപ്പോൾ അങ്ങനെ ക്രോസ് ദാറ്റ് ബൗണ്ടറി ഓൾസോ.
4: അതെ അതെ. അപ്പൊ അങ്ങനെ പ്രശ്നമല്ല എന്ന് പറയുമ്പോഴും പലപ്പോഴും നമ്മൾ പല ആൺകുട്ടികളും കളിച്ചിട്ടുള്ള ഡാൻസ് വീഡിയോന്റെ താഴെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ മോശമായിട്ടുള്ള കളിയാക്കിക്കൊണ്ടുള്ള കമന്റ്സ് നമ്മൾ കാണാറുണ്ട്. അങ്ങനെയുള്ള കമന്റ്സ് ഒക്കെ എങ്ങനെയാണ് ശരിക്കും?
5: എല്ലാ മെയിൽ ഡാൻസേഴ്സും എല്ലാ ഫീമെയിൽ ഡാൻസേഴ്സും ലൈക് മേ ബി ഇഫ് ദേ ആർ നോട്ട് ഗുഡ് ഓർ ലൈക് അവർ അത്രയും ലെവൽ ഓഫ് എക്സ്പെക്ടേഷനിൽ എത്തിയില്ലെങ്കിൽ മേ ബി ആൾക്കാർ കമന്റ് ചെയ്യുമായിരിക്കും. അത് മെയിൽ ഡാൻസേഴ്സിന് മാത്രമല്ല, ഫീമെയിൽ ഡാൻസേഴ്സിനും കമന്റ് കിട്ടും. അവരുടെ ആ ഒരു എക്സ്പെക്ടേഷൻ കിട്ടാതെ വരുമ്പോൾ ഇവരെന്താ ഇങ്ങനെ കളിക്കുന്നതെന്ന് ചോദിക്കാൻ രീതിയിൽ കളിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതുപോലത്തെ പെർഫോമൻസ് ആയിരിക്കും. എല്ലാവർക്കും മേ ബി ആ ഫീൽഡിൽ എക്സൽ ചെയ്യണമെങ്കിൽ യു നീഡ് ദാറ്റ് മച്ച് ഡെഡിക്കേഷൻ ആൻഡ് ദാറ്റ് മച്ച് പാഷൻ യു നീഡ്. അതല്ലാതെ ചുമ്മാ കളിക്കുന്ന ഒരുപാട് പേരുണ്ട്. ചിലപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നു അത് അതുപോലത്തെ വർക്കായിരിക്കും ആ കമന്റ്സ് കിട്ടുക.
4: ഈ ശോഭന മാം ഒക്കെ പലപ്പോഴും ഈ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മൊബൈൽ ത്രൂ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ സമ്മതിക്കില്ല, അവർ ആ ഡാൻസിലൂടെ തന്നെ പറയും ഫോട്ടോ എടുക്കരുത് അരുത് എന്ന് പറയാറുണ്ട്. മൊബൈൽ ഫോട്ടോഗ്രാഫി ഇങ്ങനെ ഡാൻസ് പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മൊബൈൽ ഫോട്ടോഗ്രാഫി എന്തുകൊണ്ടാണ് റിജക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെക്കുന്നത്?
5: അത് എന്റെ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ പറയട്ടെ. ഇന്നത്തെ കാലത്ത് ഒരു പെർഫോമൻസ് നടക്കുമ്പോൾ ഒരു 100 പേരുണ്ടെങ്കിൽ 50 പേരുടെ കയ്യിൽ ഫോണാണ്. They are not getting the real experience. They are not seeing the artist. അവർ ഫോണിൽ കൂടെയാണ് ആർട്ടിസ്റ്റിനെ കാണുന്നത്. എന്നിട്ട് ഈ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ അവർ വീട്ടിൽ പോയിരുന്നു കാണോ? They will not. അപ്പോൾ അവർക്ക് എന്താണ് നഷ്ടപ്പെടുന്നത്? അവരുടെ മുമ്പിൽ ആ ഒരു സദ്യ വിളമ്പി വയ്ക്കുമ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് സദ്യ ഫോണിൽ കൂടെ സദ്യൻ്റെ ഫോട്ടോ കാണുന്ന പോലത്തെ എക്സ്പീരിയൻസ് അവർക്ക് കിട്ടുന്നുള്ളൂ. അതവിടെ നിൽക്കുമ്പോൾ അവിടുത്തെ എടുത്ത് കഴിക്കാൻ അവർക്ക് പറ്റുന്നില്ല. സി ആ സ്റ്റേജിലെ എക്സ്പീരിയൻസ് അവർ മിസ് ചെയ്യാണ്. സ്റ്റേജിൽ നടക്കുന്ന കാര്യം നമ്മൾ കംപ്ലീറ്റ്ലി ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ നമുക്ക് സ്റ്റേജിൽ കാണാൻ പറ്റണം. അത് മൊബൈലിനല്ല, അത് മനസ്സിൽ വേണം പകർത്താൻ. അതുകൊണ്ടാണ് ഇതുപോലത്തെ വലിയ ആർട്ടിസ്റ്റുകൾ മൊബൈൽ പിടിക്കുമ്പോൾ മൊബൈലിൽ താക്കാൻ പറയുന്നത്. ബിക്കോസ് ദേ നോ മൊബൈലിൽ കൂടെ ഇത് മൊബൈലിൽ കൂടെ കാണേണ്ട കാര്യമില്ല. വീട്ടിൽ നിന്ന് യൂട്യൂബ് വീഡിയോ കണ്ടാൽ പോരെ, എന്തിനാ നിങ്ങൾ കഷ്ടപ്പെട്ട് അവിടെ വന്നിരുന്ന് മൊബൈലിൽ കൂടെ കാണുന്നത്? ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് ഓൾസോ ഇറ്റ് ഇസ് എ ഡിസ്ട്രാക്ഷൻ. സി നമ്മൾ സ്റ്റേജിൽ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു പീസ് കളിക്കുകയാണ്, വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെരി ഡെലിക്കേറ്റ് ആയിട്ടൊരു സാധനം സ്റ്റേജിൽ നമ്മൾ എക്സ്പീരിയൻസ്, നമ്മൾ നമ്മുടെ ക്യാരക്ടർ അല്ലാതെ വേറൊരു ക്യാരക്ടർ ആയിക്കൊണ്ട് നമ്മൾ ദേ വി ആർ എക്സ്പീരിയൻസിങ്. അപ്പൊ നമ്മൾ ആ ഒരു മൊത്തം മൂഡ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അത് വി ആർ എക്സ്പീരിയൻസിങ് ദാറ്റ് ഓൺ സ്റ്റേജ്. വി ആർ ട്രൈങ് ടു ബ്രിങ് ഇൻ ഒരു ഡിഫറെന്റ് ഒരു കാർഡ് അല്ലെങ്കിൽ വേറെ ഒരു സെറ്റപ്പ് വി ട്രൈ ടു ബ്രിങ് ദാറ്റ് ഓൺ സ്റ്റേജ്. നമ്മൾ അങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു മൊബൈൽ വെച്ചിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഡിസ്ട്രാക്ഷൻ ഓൾസോ. സി ദാറ്റ് ഇസ് ഓൾസോ ദേർ.
4: ഓക്കേ, അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ അനുവദിക്കാതിരിക്കുന്നതാണ് നല്ലത്.
5: നമ്മൾ കണ്ണ് വെച്ച് കാണണം, ഫോൺ വെച്ചിട്ടല്ല കാണേണ്ടത്. ഫോൺ വെച്ച് കാണണമെങ്കിൽ വീട്ടിലിരുന്ന് കണ്ടാൽ മതി, നേരിട്ട് വന്ന്. കാരണം അത് ഭയങ്കര ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. നേരിട്ട് കണ്ടിട്ട് നിങ്ങളുടെ മനസ്സിൽ അത് ഇരിക്കുമ്പോൾ നിങ്ങളത് മായില്ല. നിങ്ങൾക്ക് എത്ര വർഷം കണ്ട കഴിഞ്ഞാൽ ഞാൻ അന്ന് കണ്ട ആ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിൽ കിടക്കും. ഫോണിലാണെങ്കിൽ നമ്മൾ കാണുകയില്ല. അതുകൊണ്ടാണ്
4: വിവാഹ ശേഷം ഈ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഡാൻസ് പഠനം അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ?
5: എനിക്ക് പേഴ്സണലി എനിക്ക് വന്നിട്ടില്ല. കാരണം എനിക്ക് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഹസ്ബൻഡ്, മൈ ഹസ്ബൻഡ്സ് നെയിം ഇസ് പ്രശാന്ത് ഗോപിനാഥ്. പ്രശാന്ത് എന്റെ ഡാൻസ് കണ്ടിട്ട് തന്നെയാണ് ഹി ന്യൂ ഓൾറെഡി ദാറ്റ് ഐ ആം ഗോയിങ് ടു ബി സ്റ്റേയിങ് ഇൻ ദിസ് ഫീൽഡ്. ഞാൻ ഈ ഫീൽഡിൽ തന്നെ നിൽക്കാനാണ് പോകുന്നതെന്ന് നല്ല പോലെ മനസ്സിലാക്കിയിട്ട് അത് അക്സെപ്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ കല്യാണമേ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഹി സപ്പോർട്ടഡ് മീ. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഹി വാസ് സൂപ്പർ സപ്പോർട്ട്. ഇപ്പോഴും നല്ല ആ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ലൈക്ക് ഐ ആം ഏബിൾ ടു ഡു ഓൾ ദീസ് തിങ്സ്, ഈവൻ മൈ പാരൻസ് ഓൾസോ മൈ ഹസ്ബൻഡ്. ഇപ്പം അതുകൊണ്ട് കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് ആക്ച്വലി കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടേ ഉള്ളൂ ഫ്രം മൈ എക്സ്പീരിയൻസ്. എന്റെ അങ്ങനെയാണ്.
3: ഗസ്റ്റ് റൂമാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ളത് ഉമാ ഗോവിന്ദ്. ഇനി ഒരു മനോഹരമായ പാട്ട്.

0: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ശ്രദ്ധിക്കൂ, നിങ്ങൾ പി എം സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
2: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭീ ഹേ.
1: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു. അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ pmsuryaghar.gov.in.
0: വെൽക്കം ബാക്ക്. ഗസ്റ്റ് റൂം ആണ് പ്രിയപ്പെട്ട ലിസ്ണേഴ്സ്. ഇങ്ങനെ അഹല്യ FM 90.4 കേട്ടുകൊണ്ടിരിക്കുന്നത്. ഉമാ ഗോവിന്ദാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ ചോദിക്കാം.
3: ചിത്രശേഷി പലപ്പോഴും പറയാറുണ്ട് ഇങ്ങനെ ഒരു സപ്പോർട്ടേഴ്സിന്റെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയുക സ്വന്തം ഹസ്ബൻഡിനായിരിക്കും. ഹസ്ബൻഡാണ് എല്ലാം മാറ്റിവെച്ച് റെക്കോർഡിങ്ങിന് കൂടെ വരിക എന്ന് പറയാറുണ്ട്. അപ്പോൾ ഒരു കലാകാരന് അല്ലെങ്കിൽ ഒരു കലാകാരിക്ക് അവരുടെ പാർട്ട്ണർ കൊടുക്കേണ്ട ഒരു സപ്പോർട്ട് എത്രത്തോളമാണ്?
4: ഇറ്റ്സ് റിയലി ഹ്യൂജ്. അത് വളരെ വലുതാണ്. കാരണം ഇപ്പൊ തന്നെ ഞാൻ ഇപ്പൊ ഇവിടെ വന്ന് ടു ഡേയ്സ് ആണ് ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. എന്റെ രണ്ട് മക്കളെയും ഒരാൾക്ക് 6-7 വയസ്സ്, അവനെ രാവിലെ സ്കൂളിൽ കൊണ്ടുപോയി വിടണം, തിരിച്ചു വിളിച്ചുകൊണ്ട് വരണം, അവന്റെ ഹോംവർക്ക് അതെല്ലാം നോക്കണം. എന്റെ രണ്ടാമത്തെ മോന് 9 മന്ത്സ്. അപ്പൊ അവനെ നോക്കുന്നതും കുറച്ച് പാടാണ്. അവന് പറഞ്ഞാൽ മനസ്സിലാവുന്ന പ്രായം പോലും ആയിട്ടില്ല. അപ്പോ ലൈക്ക് എനിക്ക് വരാൻ, എനിക്ക് ഇവിടെ വന്നിട്ട് ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നത് അവരുടെ സപ്പോർട്ടുള്ളതുകൊണ്ട്. വി വിൽ മാനേജ് ഓർ ഐ വിൽ മാനേജ്, യു ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്, യു ഗോ ആൻഡ് ഡു യുവർ പെർഫോമൻസ് എന്ന് പറയുന്നത് കൊണ്ടാണ് ഐ ആം ഏബിൾ ടു ഡു അല്ലേ, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ആ സപ്പോർട്ട് വേണം. ആ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ഇറങ്ങുമ്പോഴത്തേക്ക് എൻ്റെ മോൻക്കറിയാണ് അമ്മ പോകണ്ട, എനിക്ക് അമ്മയെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ലൈക്ക് സം ടൈംസ് ഐ ഫീൽ എനിക്ക് പോകാൻ പറ്റില്ല. പക്ഷെ ദേർ ഷുഡ് ബി സംബഡി ടു സേ യു ഗോ ഐ വിൽ ടേക്ക് കെയർ എന്ന് പറഞ്ഞാൽ like I can happily come and do my job and I can go back. എനിക്ക് അറിയാം ഓക്കെ ഹീൽ ടേക്ക് കെയർ ഓർ മൈ പാരൻസ് ആർ ദെയർ ടു ടേക്ക് കെയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് സപ്പോർട്ട് ഇസ് വെരി വെരി വെരി ഇമ്പോർട്ടൻറ്റ്.
3: സ്വന്തം ഇഷ്ടങ്ങളെ സാക്രിഫൈസ് ചെയ്യുന്ന ഇതുപോലെ ഒരുപാട് നല്ല നർത്തകിമാരും നർത്തകന്മാരൊക്കെ ഉണ്ടാവില്ലേ ആഫ്റ്റർ മാരേജ്, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ ഇല്ല, ഞാൻ ഇനി എന്റെ കല മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുട്ടികളുടെ ഭാവി നഷ്ടമാകും എന്ന് പറഞ്ഞ് സാക്രിഫൈസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരില്ല, അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്?
4: എനിക്ക് പറയാനുള്ളത് അതും ഞാൻ എൻ്റെ ടീച്ചേഴ്സിൻ്റെ നിന്ന് പഠിച്ച ഒരു കാര്യമാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് ഈവൻ കുട്ടി അല്ലെങ്കിൽ ഈവൻ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഒന്നും സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ എൻ്റെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് പഠിച്ചിട്ടുള്ളത്. ബിക്കോസ് ഐ ഹാവ് സീൻ ദ മൈ ടീച്ചേഴ്സ് ഹു ആർ പ്രൊഫഷണലി ഡാൻസിങ് ലൈക്ക് ദേ ആർ നമ്പർ വൺ ഇൻ ദ ഫീൽഡ്. അവർക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫാമിലീസ് ഉള്ളവരാണ് അവർ. ആൻഡ് ഓൾസോ വെൻ ഐ ലുക്ക്, ഞാൻ എന്താ കാണുന്നത് വെച്ചാൽ അവർ അവരുടെ പ്രൊഫഷനിൽ ഷൈൻ ചെയ്യുമ്പോൾ ഹു ഇസ് സൂപ്പർ പ്രൗഡ് ഓഫ് ദം? അവരുടെ കുട്ടികൾ ദേ ആർ, അവർ വളരെ പ്രൗഡാണ്. മൈ മോം ഇസ് ദിസ് എന്ന് പറയുന്നത്

0: കുട്ടികളെ ഞാൻ കാണുന്നു. പക്ഷെ ഞാൻ തന്നെ വീട്ടിലിരുന്നിട്ട് ഞാൻ പറയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ജോലി വേണ്ടെന്ന് വെച്ചത്, എൻ്റെ ഇഷ്ടം വേണ്ടെന്ന് വെച്ചത്. അറ്റ് സം പോയിന്റ് ദേ വിൽ ആസ്ക് യു, ആര് പറഞ്ഞു എനിക്ക് വേണ്ടി വേണ്ടെന്ന് വെക്കാൻ? ദേ വിൽ ആസ്ക്. അപ്പോൾ നിങ്ങൾ ഇത്രയും വർഷം ചെയ്തത് ഒറ്റ ഡയലോഗിൽ തീരും. പക്ഷേ യു ഹാവ് ടു ഷോ ദം ഇഫ് യു ആർ പാഷനേറ്റ്, യു ഹാവ് ടു ബി എ മോഡൽ ആൻഡ് യു ഹാവ് ടു ഷോ ദം ഇഫ് യു ആർ പാഷനേറ്റ്, യു ഹാവ് ടു വർക്ക്. അങ്ങനെ ചെയ്യണം. യു ഹാവ് ടു കം ലൈക്ക് മീ, യു ഹാവ് ടു ഓൾസോ വർക്ക് ഇഫ് യു ആർ പാഷനേറ്റ് അബൌട്ട് സംതിങ് ഓർ നിങ്ങളുടെ ജോലിയിൽ. യു ഹാവ് ടു ബി ദ മോഡൽ ആൻഡ് യു ഹാവ് ടു ഷോ ലൈക്ക് ഇങ്ങനെ ചെയ്യണം. സാക്രിഫൈസുകൾ ചെയ്തിട്ട് ഫാമിലി ഡെഫിനറ്റ്ലി സപ്പോർട്ട് വേണം, പക്ഷേ ഫാമിലി മാനേജ് ചെയ്യണം, അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രൊഫഷൻ മാനേജ് ചെയ്യണം. യു ഹാവ് ടു എക്സൽ ഇൻ യുവർ പ്രൊഫഷൻ ഓൾസോ, യു ഹാവ് ടു ലവ് ആൻഡ് കെയർ യുവർ ഫാമിലി മെമ്പേഴ്സ് ഓൾസോ, യു ഹാവ് ടു ബാലൻസ് ബോത്ത് എന്നിട്ട് യു ഹാവ് ടു ഷോ ദം. അല്ലെങ്കിൽ ലൈക്ക് ദേ ലുക്ക് ആൻഡ് ദേ ലേൺ ഫ്രം യു. അപ്പോൾ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അമ്മ സാക്രിഫൈസ് ചെയ്തു. ഈ കുട്ടി വലുതാകുമ്പോൾ ഈ കുട്ടി ഓൾസോ വിൽ തിങ്ക്, ഓ ഐ ഹാവ് ടു സാക്രിഫൈസ്, ഞാനിത് സഹിക്കണം ബിക്കോസ് ഐ ഹാവ് ടു ലുക്ക്. അപ്പോൾ ആ കുട്ടിയുടെ ജീവിതവും പോയി. അല്ലെങ്കിൽ ആ കുട്ടി പറയും, മായ അമ്മ എന്ന് പറഞ്ഞാൽ ഇതാണ്, അല്ലെങ്കിൽ മായ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഐ ആം സോ പ്രൗഡ് മായ അച്ഛൻ ഇതാണ് അല്ലെങ്കിൽ മായ അമ്മ ഇതാണ്. അപ്പോൾ അവൾക്കാണ്, അവൾക്ക് അല്ലെങ്കിൽ അവന് ഒരു കറേജ് കിട്ടുകയാണ്, ഞാൻ എങ്ങനെ മാറണം, ഐ ക്യാൻ സപ്പോർട്ട്, ഐ ക്യാൻ ഹാൻഡിൽ ബോത്ത്, ഐ ഹാവ് ടു ബാലൻസ് ബോത്ത്. ദാറ്റ് ഇസ് വാട്ട് യു ലേൺ ഫ്രം എനി ആർട്ട് ഫോം, how to balance. adana ningal padikkanadu, like you have to become a better person learning this art, like nammal korchu adine vendittana we all yearn. nammade oru nammal padikkumba enda padikkanadu arumbo natya vedam dance ne patti parayumbo is the fifth veda and it's or it's like a yoga. nammade oru upliftment enu vendittana nammal idu padikkunnathaanu. appo അത് അത് കാരണം നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാവണം. ആൻഡ് യു ഹാവ് ടു ബി എ മോഡൽ അടുത്ത ജനറേഷന്. അപ്പോൾ അങ്ങനെയാണ് കാണിച്ചു കൊടുക്കേണ്ടത്. അല്ല, ഞാൻ സാക്രിഫൈസ് ചെയ്തിട്ട് കാര്യമില്ലാതാണ് ഞാൻ വിശ്വസിക്കുന്നത്.
1: ഇതിൽ പ്രായം ഒരു ഫാക്ടറാണോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇപ്പോൾ വീട്ടമ്മമാരാണെങ്കിലും അല്ലെങ്കിൽ വെച്ചോ ഇപ്പോൾ ഒരുപാട് വയസ്സായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഈ പ്രായത്തിൽ ഞാൻ ഡാൻസ് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് വിചാരിക്കും എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ അതൊരു ഫാക്ടറാണോ, ഏജ് ഒരു ഫാക്ടറാണോ?
0: അതൊരു ഫാക്ടറല്ല, ഇന്നത്തെ കാലത്ത് അത് ഒട്ടുമല്ല. ഇന്നത്തെ കാലത്ത് അങ്ങനെ ഞാൻ എനിക്കിപ്പോൾ പഠിക്കണം എന്ന് പറഞ്ഞ് പഠിക്കുന്നവർ ഇഷ്ടംപോലെ പേരുണ്ട്, ഒരുപാട് പേരുണ്ട്. പ്രായമായിട്ട് എനിക്ക് പണ്ട് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, പണ്ട് ഞാൻ കളിച്ചിരുന്നു, പിന്നെ ഞാൻ എൻ്റെ ഫാമിലി കാരണമൊക്കെ നിർത്തി. പക്ഷേ ഇപ്പം നൗ ഐ തിങ്ക് ഐ ഷുഡ് ടേക്ക് അപ്പ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്ന് ഡാൻസ് കളിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതൊരു പ്രശ്നം അല്ല, ഏജ് ഇസ് നോട്ട് എ ഫാക്ടർ. മേ ബി ആ നമുക്ക് യങ് ഏജിൽ ഉണ്ടാവുന്ന ഒരു എനർജി ഉണ്ടാവില്ലായിരിക്കാം, പക്ഷേ ഇഫ് യു ആർ പാഷനേറ്റ് യു ക്യാൻ വർക്ക് ആൻഡ് നമുക്കിപ്പോൾ പറ്റുന്നത് പോലെ യു ക്യാൻ വർക്ക് ഇറ്റ് ഔട്ട്. പക്ഷേ എന്നാലും തിരിച്ച് പക്ഷേ എന്തൊക്കെ പറഞ്ഞാൽ കളിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു സന്തോഷം കിട്ടും. ഇപ്പം എല്ലാവർക്കും അത്രയും എനർജി എടുത്തിട്ട് അത്ര എഫേർട്ടോടുകൂടി കളിക്കണം നിർബന്ധമില്ല. ലൈക്ക് നിങ്ങളുടെ പ്രായത്തിൻ്റെ പോലത്തെ ഐറ്റംസ് അല്ലെങ്കിൽ അതേപോലത്തെ സി ആ ഒരു ഇപ്പോൾ 60 years old ആയിട്ടുള്ള ഒരാളുടെ ഏജ് ആൻഡ് എക്സ്പീരിയൻസിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് അവർക്കേ ഹാൻഡിൽ ചെയ്യാൻ പറ്റൂ, അതൊരു 18 വയസ്സുള്ള കുട്ടിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂല. ആ ഒരു ഏജ് ആൻഡ് എക്സ്പീരിയൻസ് ആ 18 വയസ്സുള്ള കുട്ടിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ 60 വയസ്സായിട്ട് കളിക്കുന്ന ഒരാൾക്ക് ആ ലെവൽ ഓഫ് ഐറ്റംസ് പിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അയ്യോ എനിക്ക് മറ്റേവരെ പോലെ കളിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നിയിട്ട് കാര്യമില്ല, കാരണം അവർക്ക് കളിക്കാൻ പറ്റുന്ന ഐറ്റംസ് അവർക്ക് കളിക്കാൻ പറ്റും. ആ ഒരു ഏജ് ആൻഡ് എക്സ്പീരിയൻസിന് തരുന്ന സാധനങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും, അത് ഒരു 18 വയസ്സ് കുട്ടിക്ക് ചെയ്യാൻ പറ്റില്ല.
1: ഡിഫറൻസ് ഉണ്ടാവും
0: ഡെഫിനറ്റ്ലി.
1: ഓക്കെ, ഇപ്പോൾ പലരും സ്ത്രീകൾ ചെയ്യുന്ന ചില കലാരൂപങ്ങളൊക്കെ പുരുഷന്മാർ ചെയ്തു തുടങ്ങിയിട്ടുണ്ടല്ലോ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്. അതെ, കുറെ വർഷങ്ങളായിട്ട് അതുണ്ട്. അപ്പോൾ അതിനോട് എന്താണ്, എങ്ങനെയാണ് അത്? ഇത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ടോപ്പിക്സ് ആണോ അല്ലെങ്കിൽ പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ള?
0: കുച്ചിപ്പുടി ഓൾസോ പണ്ട് മെയിൽ ഡാൻസേഴ്സ് കളിച്ചുകൊണ്ടിരുന്ന ഒരു ഡാൻസ് ഫോമാണ് കുച്ചിപ്പുടി ഓൾസോ. പക്ഷെ അത് ഒരുപാട് വർഷങ്ങളായിട്ട് തന്നെ ഫീമെയിൽ ഡാൻസേഴ്സ് കളിച്ച് അത് അക്സെപ്റ്റഡ് ആയി കഴിഞ്ഞു. ജസ്റ്റ് ലൈക്ക് ദാറ്റ് കഥകളി പണ്ട് മെയിൽ ഡാൻസേഴ്സ് കളിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ ഒരുപാട് ഫീമെയിൽ ഡാൻസേഴ്സും കൂടെ കളിച്ച് അത് അക്സെപ്റ്റഡ് ആയി കഴിഞ്ഞു. ജസ്റ്റ് ലൈക്ക് ദാറ്റ് മോഹിനിയാട്ടം ഓൾസോ ഫീമെയിൽസ് മാത്രം കളിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ ഒരുപാട് മെയിൽ ഡാൻസേഴ്സ് കളിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ അതും അക്സെപ്റ്റഡ് ആയിട്ട്
1: മാറും,
0: നോർമലായിട്ട് മാറും. ഈ ആർട്ട് ഫോംസ് മെയിൽ, അഗൈൻ ഈ മെയിൽ ഫീമെയിൽ ബോഡീനെയും കാട്ടി നമ്മളത് ക്രോസ് ചെയ്തിട്ടാണ് ആർട്ട് ഫോം കാണുന്നത്. ഇറ്റ്സ് നോട്ട് എ മെയിൽ ബോഡി, ഇറ്റ്സ് നോട്ട് എ ഫീമെയിൽ ബോഡി. അത് ആർട്ട് ഫോമിൽ കൂടെ നമ്മൾ ക്യാരക്ടേഴ്സിനെ കാണുകയാണ് അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ കാണുകയാണ്. അപ്പോൾ വെദർ ഇറ്റ് ഇസ് എ മെയിൽ ഓർ ഫീമെയിൽ ഡസന്റ് മാറ്റർ.
1: എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം. എന്നും ഇതുപോലെ തന്നെ ചിരിച്ച് സന്തോഷത്തോടെ ഇരിക്കാനായിട്ട് പറ്റട്ടെ. ഫാമിലിയുടെ നല്ല സപ്പോർട്ട് ഉണ്ടാവട്ടെ ഞാൻ ആശംസിക്കുന്നു.
0: താങ്ക് യു സോ മച്ച്, മീൻസ് എ ലോട്ട്.
1: മാമിനും ഫാമിലിക്കും ആശംസകൾ.
0: പ്രശസ്ത
1: ഭരതനാട്യം നർത്തകി ഉമാ ഗോവിന്ദാണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത് ഗസ്റ്റ് റൂമിൽ. ഇനിയും വിശേഷങ്ങൾ തുടരും. അതുവരേക്കും നന്ദി, നമസ്കാരം.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ. പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081695159400024764. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും. പരിചയസമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ പാലക്കാട്. കോൺടാക്ട് 9188909075.
2: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
3: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
2: അപ്പൊ കറണ്ട് ബില്ലിന്?
3: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
2: ഓ, ഞാൻ മറന്നുപോയി, ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
3: തീർച്ചയായും.
4: PM സൂര്യഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഗർ.gov.in.
5: 10ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
6: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.

0: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാറുണ്ട്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
4: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
6: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. സാധാരണക്കാരന്റെ നിയമങ്ങൾ ലളിതമായി പറഞ്ഞു തരുന്ന ലോ പോയിന്റിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സെന്റർ ആയിലിയാണ് കൂടെയുള്ളത്. ഒരു മനുഷ്യൻ അല്ലെ, ഒരു മനുഷ്യന് ഈ സമൂഹത്തിൽ ഏറ്റവും വിലപ്പെട്ടതായിട്ട് എന്താണുള്ളത്? പണം, സ്വത്ത്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പ്രശസ്തി, ഇതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഒരാൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? അന്തസ്സോടെയും ആത്മാഭിമാനത്തോടെയും കൂടി ജീവിക്കാൻ. അല്ലെ, പണം പോവാണെങ്കിൽ നമുക്കത് അധ്വാനിച്ച് തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കും. എന്നാൽ സമൂഹ മധ്യത്തിൽ ഒരു വ്യക്തി കെട്ടിപ്പടുത്തുന്ന ഒരു നല്ല പേര് അഥവാ മാനഹാനി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ അത് തിരിച്ചു പിടിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം എളുപ്പമല്ല. അല്ലെ, ഇത്തരത്തിൽ ഒരാളെ കുറിച്ച് സമൂഹത്തിൽ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് അവരുടെ അന്തസ്സിനെ ഇല്ലാതാക്കുന്നതിനെയാണ് നിയമരംഗത്ത് അപകീർത്തിപ്പെടുത്തൽ അഥവാ ഡിഫമേഷൻ എന്ന് വിളിക്കാറ്. കേൾക്കാം ലോ പോയിന്റിൽ ഡിഫമേഷനെ കുറിച്ച്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. നമ്മുടെ രാജ്യത്ത് അപകീർത്തിപ്പെടുത്തലിനെതിരെ രണ്ട് തരത്തിലുള്ള നിയമങ്ങളാണ് ഉള്ളത് അല്ലേ. അതാണ് എന്ത്? സിവിൽ അപകീർത്തി കേസ്, അതായത് സിവിൽ ഡിഫമേഷൻ. അതുപോലെ തന്നെയാണ് ക്രിമിനൽ അപകീർത്തി കേസ്, അതായത് ക്രിമിനൽ ഡിഫമേഷൻ. ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം എന്താണ്? കാരണം ഒരാൾ നമുക്കെതിരെ സിവിൽ നിയമപ്രകാരമാണ് കോടതിയെ സമീപിക്കുന്നതെങ്കിൽ തനിക്കുണ്ടായ മാനഹാനിക്ക് പകരമായിട്ട് വലിയൊരു തുക നഷ്ടപരിഹാരം, ഈ ഡാമേജസ് അല്ലെങ്കിൽ കോമ്പൻസേഷൻ, ആ ഒരു കാര്യമാണ് ആവശ്യപ്പെടാറ്. എന്നാൽ ക്രിമിനൽ നിയമപ്രകാരമാണ് കേസ് നൽകുന്നതെങ്കിൽ കുറ്റം ചെയ്ത വ്യക്തിയെ ജയിലിലടയ്ക്കാനാണ് ഈ ഒരു നിയമം വ്യവസ്ഥ ചെയ്യുന്ന ഒരു കാര്യം. അതായത് ഭാരതീയ ന്യായ സംഹിത BNS വകുപ്പുകൾ പ്രകാരം ക്രിമിനൽ അപകീർത്തി കുറ്റം തെളിയിക്കപ്പെടുകയാണെങ്കിൽ 2 വർഷം വരെ തടവ് ശിക്ഷയോ പിഴയോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർവീസോ ശിക്ഷയായിട്ട് ലഭിക്കാം. ഒരാളെ കുറിച്ച് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ എഴുതുന്ന സമയത്തോ അത് അവരുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇതിന്റെ ഒരു സോഷ്യൽ മീഡിയ വശങ്ങളെ കുറിച്ചൊക്കെ നമുക്കിനി പറയാനായിട്ടുണ്ട്. കേൾക്കാം ലോ പോയിന്റിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ലാ പോയിന്റ്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. കൂടെയുള്ളത് ഞാൻ ആ ഇല്ലിയാണ് കേട്ടോ. നമ്മൾ കുറച്ചു മുൻപ് പറഞ്ഞ കാര്യം അപകീർത്തിപ്പെടുത്തലിന്റെ പൊതുവായ നിയമങ്ങളെ കുറിച്ചാണ് പറഞ്ഞു കഴിഞ്ഞത് അല്ലെ. പണ്ടൊക്കെ ഒരാളെ അപകീർത്തിപ്പെടുത്തണമെങ്കിൽ ഇങ്ങനെ സ്പീച്ച് അല്ലെങ്കിൽ നോട്ടീസുകൾ ആ ഒരു കാര്യങ്ങളൊക്കെ അടിച്ച് വിതരണം ചെയ്യുകയൊക്കെ വേണമായിരുന്നു. എന്നാൽ ഇന്നാണെങ്കിൽ അങ്ങനെയാണോ? അല്ല. എന്നാൽ ഇന്നൊരു സ്മാർട്ട് ഫോണും ഒരു ഇന്റർനെറ്റും ഉണ്ടെങ്കിൽ ആർക്കും ആരെയും അപകീർത്തിപ്പെടുത്താം. ആ ഒരു അവസ്ഥയാണ് അല്ലെ നമുക്കറിയുന്നതാണ്. ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, വാട്സപ്പ്, എനി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, ഏതൊരു മാധ്യമം നോക്കിക്കഴിഞ്ഞാലും ഇന്ന് വളരെ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒന്നാണ് എന്ത് വ്യക്തിഹത്യ എന്ന് പറയുന്ന ഒരു കാര്യം. ക്യാരക്ടർ അസാസിനേഷൻ നമ്മൾ കാണാറുണ്ട് അല്ലെ. പല രീതിയിലുള്ള ട്രോളുകൾ, മോശം കമന്റുകൾ. പലരും വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, ഈ സോഷ്യൽ മീഡിയയിൽ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് മറ്റൊരാളുടെ ഫോട്ടോ വെച്ച് എന്ത് വേണമെങ്കിലും വിളിച്ചു പറയാം, എന്ത് അശ്ലീലവും വിളിച്ചു പറയാം, ആരും നമ്മളെ ഒന്നും ചെയ്യില്ല, ആരും നമ്മളെ കണ്ടുപിടിക്കില്ല എന്നൊരു തോന്നൽ ഈ ഒരു ജനറേഷന് പ്രത്യേകിച്ചുണ്ട് അല്ലെ. ഈ ഒരു ജനറേഷൻ എന്ന് പറയുകയാണെങ്കിൽ യങ്സ്റ്റേഴ്സ് എന്നതിലുപരിയായിട്ട് ഞാൻ പറഞ്ഞത് ഈ ഒരു സമൂഹത്തിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന, ഈ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എല്ലാവരെയുമാണ് കേട്ടോ. യങ്സ്റ്റേഴ്സ് എന്നതല്ല, എല്ലാവരും, എല്ലാവരിലും ഒരു ഒരു ഒരു കൈൻഡ് ഓഫ് ഏജ് കാറ്റഗറി അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് പീപ്പിൾ എന്നൊരു രീതിയിൽ നമുക്കതിനെ പറയാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. എന്നാൽ എന്താ പറയുന്നത്, നമ്മുടെ രാജ്യത്ത് സൈബർ നിയമങ്ങളും അതുപോലെ തന്നെ വിവര സാങ്കേതിക വിദ്യ നിയമം IT ആക്ട് ഒക്കെ ഉണ്ടല്ലോ, ഇതിനെതിരെ വളരെ കർശനമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഒരാളുടെ ചിത്രങ്ങൾ അവരുടെ അനുവാദം ഇല്ലാതെ എടുത്ത് മോശമായി എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നതിനെ എന്താ നമ്മൾ വിളിക്കാറ്, മോർഫിംഗ് അല്ലെ, മോർഫിംഗ് എന്ന് വിളിക്കാറുണ്ട്. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ജാമ്യമില്ലാത്ത കുറ്റമാണല്ലേ. IT ആക്ടിലെ സെക്ഷൻ 66D പ്രകാരം മറ്റൊരാളായി ചമഞ്ഞ ഇന്റർനെറ്റിലൂടെ തട്ടിപ്പോ അല്ലെങ്കിൽ വ്യക്തിഹത്യയോ നടത്തിയാൽ 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇന്റർനെറ്റിലൂടെ സ്ത്രീകളെ ലക്ഷ്യമിട്ട് മോശം കമന്റുകൾ ഇടുന്നത്, അവരെ നിരന്തരമായിട്ട് പിന്തുടർന്ന് ശല്യം ചെയ്യുന്നത്. സൈബർ സ്റ്റാക്കിംഗ് കഠിനമായ ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ്. നമ്മൾ തമാശയ്ക്ക് ചെയ്യുന്ന ഒരു ചെറിയ ട്രോളോ അല്ലെങ്കിൽ ഇടുന്ന ഒരു മോശം കമന്റോ ശരിക്കും പറയുകയാണെങ്കിൽ മറ്റൊരു മനുഷ്യന്റെ ജീവൻ എടുക്കാൻ വരെ കാരണമായേക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ജാഗ്രത ഓരോ സോഷ്യൽ മീഡിയ ഉപയോക്താവിനും ഉണ്ടായിരിക്കേണ്ടതും ആവശ്യമാണ്. അങ്ങനെ ലാ പോയിന്റിൽ ഇന്ന് നമ്മൾ പറയുന്നത് സോഷ്യൽ മീഡിയ വഴി, സൈബർ ഇടങ്ങൾ വഴി വ്യക്തികളെ അപമാനിക്കുന്ന, അപകീർത്തിപ്പെടുത്തുന്ന ഡിഫമേഷൻ, ആ ഒരു കാര്യത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഡിഫമേഷൻ ആൻഡ് ഫേക്ക് ന്യൂസ് ലോസ്, യെസ്, ആ ഒരു കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് കേൾക്കാം ലാ പോയിന്റിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. സ്റ്റേ ട്യൂൺ വിത്ത് ഖലീഫ് 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

അഗൈൻ വെൽക്കം ബാക്ക് ടു ലോ പോയിന്റ്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. ലോ പോയിന്റുമായി കൂടെയുള്ളത് ഞാൻ ആയിനിയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ മറ്റൊരു ശാപമാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഫേക്ക് ന്യൂസ് അഥവാ വ്യാജ വാർത്തകൾ. പലതരത്തിൽ ന്യൂസ് കാണാറുണ്ടല്ലേ, കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതിന്റെ രീതിയിൽ ഒരു ഗാങ് സൊസൈറ്റിയിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വളരെ മാരകമായൊരു രോഗം ഇപ്പോൾ പടർന്നു കൊണ്ടിരിക്കുകയാണ്, ഇതൊക്കെ ഒരു ഉദാഹരണമാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിനെതിരെയോ അല്ലെങ്കിൽ വ്യക്തികൾക്കെതിരെയുള്ള വ്യാജ സന്ദേശങ്ങൾ, ഇവയെല്ലാം ഒരു ക്ലിക്ക് കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളിലേക്കാണ് വാട്സപ്പിലൂടെയാണെങ്കിലും മറ്റൊക്കെ ഫോർവേഡ് ചെയ്യപ്പെടാറുള്ളത്. പലരും വിചാരിക്കുന്നത് ഈ ഒരു മെസ്സേജ് ഞാൻ ഉണ്ടാക്കിയതല്ലോ, എനിക്ക് വന്നത് ഞാൻ ഒരു ഗ്രൂപ്പിലേക്കൊന്ന് ഷെയർ ചെയ്തു അത്രയേ ഉള്ളൂ, ഇതിൽ ഞാൻ എങ്ങനെയാണ് കുറ്റക്കാരനാവുന്നത്, ഈ ഒരു കാര്യം പലരും വിചാരിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ പറയുകയാണെങ്കിലുണ്ടല്ലോ, നിയമപ്രകാരം ഒരു വ്യാജ വാർത്ത ഉണ്ടാക്കുന്നയാൾ മാത്രമല്ല അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നയാളും, ഈ പബ്ലിഷർ ആയിക്കോട്ടെ സർക്കുലേറ്റർ ആയിക്കോട്ടെ, രണ്ടാൾക്കാരെന്താണ് തുല്യമായ കുറ്റക്കാരാണ്. അതുകൊണ്ട് ഇത്തരം വ്യാജ വാർത്തകൾ വഴി നാട്ടിൽ എവിടെയെങ്കിലും ലഹളയോ അല്ലെങ്കിൽ ഭീതിയോ അല്ലെങ്കിൽ ക്രമസമാധാന പ്രശ്നങ്ങളോ ഉണ്ടായാൽ അത് രാജ്യദ്രോഹമായിട്ടുള്ള കുറ്റത്തിൽ വരും. കൂടാതെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇത്തരം വ്യാജ സന്ദേശങ്ങളോ അശ്ലീല ദൃശ്യങ്ങളോ വന്നാൽ അതിനെതിരെ നടപടിയെടുക്കാതിരിക്കുന്ന ഗ്രൂപ്പ് അഡ്മിൻ അവരും നിയമപരമായിട്ട് കുടുങ്ങാനായിട്ട് എന്താണ് സാധ്യതയുണ്ട്. അപ്പോൾ ഒരു വാർത്ത കണ്ട ഉടനെ അത് സത്യമാണോ എന്ന് പരിശോധിക്കാതെ, ഫാക്ട് ചെക്ക് ചെയ്യാതെ മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുന്നത് വലിയ നിയമക്കുരുക്കുകളിലേക്കുള്ള ഒരു വഴി തുറക്കലാണ് എന്നൊരു കാര്യം കൂടി നമ്മൾ ഓർക്കണം. ഇനി എങ്ങനെയാണ് സൈബർ പോലീസിൽ പരാതിപ്പെടേണ്ടത്, ആ ഒരു കാര്യമാണ് ലോ പോയിന്റിൽ പറയാൻ പോകുന്നത്. കേൾക്കാം ഒരു ഇടവേളയ്ക്ക് ശേഷം. കീപ് ഓൺ ലിസണിംഗ് അഹലിയ എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

അങ്ങനെ ഇന്നത്തെ ലോ പോയിന്റിന്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ എത്താനുണ്ടാവും. സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾക്കോ നമ്മുടെ സുഹൃത്തുക്കൾക്കോ നേരെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമോ അല്ലെങ്കിൽ വ്യാജ വാർത്തകളോ വ്യക്തിഹത്യയോ ഉണ്ടായാൽ നമ്മൾ ഒട്ടും ഭയപ്പെടാതെ എങ്ങനെയാണ് നിയമസഹായം തേടേണ്ടത്, ആ ഒരു കാര്യമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ലോ പോയിന്റ്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. പലരും ഭയം കാരണം അക്കൗണ്ടുകളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് ഇനി ഒളിച്ചോടി പോവാറാണ് പതിവ് അല്ലെ. എന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമുക്കെതിരെ വന്ന മോശം കമന്റുകളുടെയോ പോസ്റ്റുകളുടെയോ കൃത്യമായ സ്ക്രീൻഷോട്ടുകളും ആ പ്രൊഫൈലുകളുടെ ലിങ്കും ഈ യു ആർ എൽ എന്ന് പറയുന്ന കാര്യം ഉണ്ടല്ലോ, ആ ഒരു കാര്യം തെളിവായിട്ട് സൂക്ഷിക്കുക എന്നതാണ് ഒന്നാമത്തെ ഒരു കാര്യം. അതിനുശേഷം ഇത്തരം പരാതികൾ നൽകാനായിട്ട് ഇന്ന് എല്ലാ ജില്ലകളിലും പ്രത്യേക സൈബർ പോലീസ് സ്റ്റേഷനുകളും സൈബർ സെല്ലുകളും പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് നേരിട്ട് അവിടെ ചെന്ന് പരാതി നൽകാം. ഇതുകൂടാതെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക സൈബർ ക്രൈം പോർട്ടലായിട്ടുള്ള www.cybercrime.gov.in എന്ന വെബ്സൈറ്റ് വഴി സ്റ്റേഷനിൽ പോകാതെ തന്നെ ഓൺലൈനായിട്ട് പരാതി നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പരാതി നൽകുന്ന സ്ത്രീകളുടെ വിവരങ്ങൾ പൂർണ്ണമായിട്ടും രഹസ്യമായി സൂക്ഷിക്കാനായിട്ട് ഈ ഒരു നിയമം അനുശാസിക്കുന്നുണ്ട്. ഡിജിറ്റൽ ലോകത്ത് നമ്മൾ അവശേഷിപ്പിക്കുന്ന ഓരോ ലൈക്കും ഷെയറും ഭാവിയെ ബാധിക്കുന്ന ഒരു ഡിജിറ്റൽ ഫുട് പ്രിന്റുകളാണ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയ വളരെ ഉത്തരവാദിത്വത്തോടെ മാത്രം യൂസ് ചെയ്യേണ്ട ഒരു പ്ലാറ്റ്ഫോമാണല്ലേ. അപ്പോൾ ദീ നിയമങ്ങൾ പാലിക്കാനുള്ളതാണ്, അത് പാലിക്കപ്പെടുക തന്നെ വേണം. മറ്റുള്ളവരുടെ ആത്മാഭിമാനത്തെ ബഹുമാനിക്കുക. കൂടാതെ ഇന്നത്തെ ലവ് പോയിന്റിന്റെ സമയം കൂടി ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് പറഞ്ഞ നിയമവും നിയമവശങ്ങളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീണ്ടും ലവ് പോയിന്റുമായി മറ്റൊരു നിയമവും നിയമവശവുമായി നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ ആയിലിയ സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺ വിത്ത് അഹലിയ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
2: ഭാരത് സർക്കാർ കാ ലക്ഷ സോളാർ പവർ സേ ബിജ്ലി ബീൽ സീറോ കർനേ കാ ഭീ ഹേ.
1: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
3: പി എം സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PMSuryaghar.gov.in.
4: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
5: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.
6: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
3: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
4: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

വർത്തമാനകാലത്തിന്റെ വിരൽത്തുമ്പിലെ ചലനങ്ങളും ലോകത്തിന്റെ വിവിധ കോണുകളിലെ സ്പന്ദനങ്ങളും ആവാഹിച്ചെടുത്ത് അറിവിന്റെ ആഴക്കടലിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ആഴ്ചവട്ടത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. മാറിയ രാഷ്ട്രീയ സമവാക്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ചരിത്രവും പുതിയ മാറ്റങ്ങളും കൂട്ടിമുട്ടുന്ന മറ്റൊരു ആഴ്ചയിലേക്ക് കൂടി നമ്മൾ ചുവടുവെക്കുകയാണ്. ഇന്ത്യയുടെ ജനസംഖ്യാ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടാകാത്ത ഒരു വലിയ മാറ്റത്തിന്റെ ഞെട്ടിക്കുന്ന കണക്കുകൾ, KCB ജീവനക്കാരുടെ ജീവനെടുക്കുന്ന അദൃശ്യ അപകടങ്ങൾ, ഒപ്പം IAS തലപ്പത്ത് കേരളം കണ്ട ഏറ്റവും വലിയ അഴിച്ചുപണികൾ എന്നിവയിലൂടെയാണ് ഇന്നത്തെ ആനുകാലിക വിശേഷം കടന്നുപോകുന്നത്. സാമ്പത്തിക ലോകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ സാധാരണക്കാരന്റെ കുടുംബ ബജറ്റ് തകർക്കുന്ന പാചകവാതക വില വർധനവും സബ്സിഡി വെട്ടിക്കുറയ്ക്കലുകളും നമ്മൾ ചർച്ച ചെയ്യുന്നു. അധികാരത്തിന്റെ ഇടനാഴികളിലെ അണിയറ കഥകളും പശ്ചിമേഷ്യയിൽ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാന്റെ മണ്ണിൽ കോരിയിട്ട പുതിയ യുദ്ധ തീയും ഈ വട്ടം നമ്മൾ വിശകലനം ചെയ്യും. ഇൻസ്റ്റഗ്രാമിന്റെ പുതിയ പെയ്ഡ് ഫീച്ചറുകളും കളിമുറ്റങ്ങളിൽ സച്ചിൻ ടെണ്ടുൽക്കറുടെ 37 വർഷത്തെ റെക്കോർഡ് തിരുത്തിക്കുറിച്ച 15 വയസ്സുകാരൻ വൈഭവ് സൂര്യവംശിയുടെ അത്ഭുത കുതിപ്പ്, ലോകം കാത്തിരുന്ന ഫിഫ ലോകകപ്പിന്റെ വർണ്ണാഭമായ ഉദ്ഘാടന വിശേഷങ്ങളും ഇന്ന് ആഴ്ചവട്ടത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. ഒടുവിൽ മലയാളികളെ പതിറ്റാണ്ടുകളോളം കുടുകൂടെ ചിരിപ്പിച്ച ഹാസ്യ സാമ്രാട്ട് സലീം കുമാറിന്റെയും തമിഴ് സിനിമയുടെ ഇതിഹാസ സംവിധാനം

ഗായകൻ ഭാരതി രാജയുടെയും പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ആരംഭിക്കുന്നു ഇന്നത്തെ ആഴ്ചവട്ടം. കൂടെയുണ്ട് ഞാൻ സുമൻ. ആദ്യം ആനുകാലിക വിശേഷങ്ങൾ. ഇന്ത്യയുടെ ഭാവി ജനസംഖ്യാ ഘടനയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന അതീവ പ്രാധാന്യമുള്ള ഒരു വിശേഷത്തോടെയാണ് ഇന്നത്തെ ആനുകാലിക വിശേഷം ആരംഭിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിലെ ആകെ പ്രത്യുൽപാദന നിരക്കിൽ അഥവാ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റിൽ റെക്കോർഡ് ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദേശീയ തലത്തിലെ പ്രത്യുൽപാദന നിരക്ക് ഒരു സ്ത്രീക്ക് 2.1 എന്ന മാനദണ്ഡത്തിൽ നിന്ന് താഴ്ന്ന് 1.9 എത്തിയിരിക്കുകയാണ്. ജനസംഖ്യാ സ്ഥിരത നിലനിർത്താൻ ആവശ്യമായ പരിധിയേക്കാൾ വളരെ താഴെയാണ് ഇത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷൻ ഓഫീസ് പുറത്തുവിട്ട 2024 സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം സ്ഥിതിവിവര കണക്കിലാണ് ഈ കണ്ടെത്തൽ. ഭാവിയിൽ രാജ്യം നേരിടാൻ പോകുന്ന പ്രായമേറിയവരുടെ ജനസംഖ്യ വർധനവിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. കേരളത്തിലേക്ക് വന്നാൽ നമ്മുടെ നാടിനായി രാപ്പകൽ അധ്വാനിക്കുന്ന KCB ജീവനക്കാരുടെ സുരക്ഷ വലിയൊരു ചോദ്യചിഹ്നമായി മാറുകയാണ്. സംസ്ഥാനത്ത് ജോലിക്കിടെ ഷോക്കേറ്റ് മരിക്കുന്ന ജീവനക്കാരുടെ എണ്ണം ഗണ്യമായി കൂടുന്നു. 2019 മുതൽ 25 വരെയുള്ള കാലയളവിൽ 98 KCB ജീവനക്കാരാണ് ഷോക്കേറ്റ് മരിച്ചത് എന്നാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ ഔദ്യോഗിക കണക്ക്. ഇതിൽ 2024-25 വർഷത്തിൽ മാത്രം കരാർ സ്ഥിരം ജീവനക്കാരുൾപ്പെടെ 19 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും 35 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസവും പാലക്കാട് മുടപ്പുല്ലൂരിലും അടിമാലിയിൽ ടച്ച്വെട്ട് ജോലിക്കിടയിലും 2 കരാർ ജീവനക്കാർ ഷോക്കേറ്റ് മരിച്ച വാർത്ത ഈ രംഗത്തെ സുരക്ഷാ വീഴ്ചകളെ വീണ്ടും ചർച്ചയാക്കുകയാണ്. റെയിൽവേ വികസനത്തിൽ വലിയൊരു കുതിച്ചുചാട്ടത്തിന് അയൽ സംസ്ഥാനമായ പശ്ചിമബംഗാൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. ബംഗാളിന്റെ റെയിൽവേ ശൃംഖലയുടെ മുഖച്ഛായ മാറ്റുന്ന 61 പ്രധാന പദ്ധതികൾക്ക് കേന്ദ്രം അംഗീകാരം നൽകി. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവും ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് 1,00,000 കോടി രൂപയുടെ ഈ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചത്. ഇതിൽ ഏറ്റവും ആകർഷകം ന്യൂഡൽഹിയെയും വടക്കൻ ബംഗാളിലെ സിലിഗൂരിയെയും ബന്ധിപ്പിക്കുന്ന അതിവേഗ ബുള്ളറ്റ് ട്രെയിൻ സർവീസാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള പ്രവേശന കവാടമായ ബംഗാളിന് ഇത് പുതിയൊരു വാണിജ്യ ഉണർവ് നൽകും. കേരളത്തിലെ സാധാരണക്കാരായ സ്ത്രീകൾ ഏറെ കാത്തിരിക്കുന്ന ഒരു പദ്ധതിയുടെ അപ്ഡേറ്റ് ആണ് അടുത്തത്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി ആദ്യഘട്ടത്തിൽ ഓർഡിനറി സർവീസുകളിൽ മാത്രമായി നടപ്പാക്കാൻ തീരുമാനിച്ചത് പോയ വാരം മുഖ്യമന്ത്രി VD സതീശനും ഗതാഗത മന്ത്രി CP ജോണും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ഈ ധാരണയായത്. നാളെ മുതൽ നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്ന ഈ പദ്ധതി ആദ്യ 100 ദിവസം പരീക്ഷണാടിസ്ഥാനത്തിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിരിക്കും. ഇതിനുശേഷമുള്ള വിലയിരുത്തലുകൾക്ക് വിധേയമായി മാത്രമേ മറ്റ് ഉയർന്ന ശ്രേണിയിലേക്കുള്ള ബസ്സുകളിലേക്ക് വ്യാപിപ്പിക്കുകയുള്ളൂ. ഇതിനിടയിൽ സംസ്ഥാനത്തെ IAS ഭരണത്തലപ്പത്ത് വലിയൊരു അഴിച്ചുപണിക്ക് സർക്കാർ ഉത്തരവിട്ടിരിക്കുകയാണ്. സസ്പെൻഷൻ പിൻവലിക്കപ്പെട്ട് തിരികെയെത്തിയ ഡോക്ടർ B അശോകിനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായും N പ്രശാന്തിനെ കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായും നിയമിച്ചു. തദ്ദേശ വകുപ്പ് സെക്രട്ടറിയായിരുന്ന TV അനുപമയെ ഗതാഗത വകുപ്പ് സെക്രട്ടറിയാക്കി മാറ്റിയിട്ടുണ്ട്. ഏകദേശം 50 IAS ഉദ്യോഗസ്ഥരുടെ ചുമതലകളിലാണ് പോയ വാരം മാറ്റം വരുത്തിയത്. കൂടാതെ സ്പെഷ്യൽ സെക്രട്ടറി റാങ്കിന് തുല്യമായ ലാൻഡ് റവന്യൂ കമ്മീഷണർ, അഡീഷണൽ സെക്രട്ടറി റാങ്കിന് തുല്യമായ തദ്ദേശ ഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ എന്നീ 2 താൽക്കാലിക തസ്തികകളും പുതുതായി സൃഷ്ടിച്ചു. ഇതിൽ പുതിയ തദ്ദേശ ഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ സ്ഥാനത്തേക്ക് ദിവ്യ S അയ്യരെ നിയമിച്ചതും ശ്രദ്ധേയമായി. ഡിജിറ്റൽ ലോകത്ത് ജീവിക്കുന്നവർക്ക് കേരള പോലീസിന്റെ വക ശക്തമായൊരു നിയമ മുന്നറിയിപ്പുണ്ട്. മറ്റുള്ളവരുടെ സ്വകാര്യത ലംഘിക്കുന്ന തരത്തിൽ അനുമതിയില്ലാതെ ദൃശ്യങ്ങൾ പകർത്തുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് കടുത്ത നിയമ നടപടികൾക്ക് കാരണമാകും. ഇത് 3 വർഷം വരെ തടവും 2,00,000 രൂപ വരെ പിഴയും ലഭിക്കാവുന്ന വലിയ കുറ്റമാണ് എന്ന് പോലീസ് സമൂഹമാധ്യമങ്ങളിലൂടെ ഓർമ്മിപ്പിച്ചത് പോയവാരം. ആരോഗ്യരംഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാലവർഷത്തിന്റെ വരവോടുകൂടി സംസ്ഥാനത്ത് പനി ബാധിതരുടെ എണ്ണം കുത്തനെ ഉയരുകയാണ്. ഈ മാസം പകർച്ചപ്പനി ബാധിച്ചവരുടെ എണ്ണം പോയ വാരം 72,328 ഉയർന്നു. മലപ്പുറം തൃശൂർ ജില്ലകളിലാണ് വൈറൽ പനി ഏറ്റവും കൂടുതൽ. വിവിധ തരം ഇൻഫ്ലുവൻസ വൈറസുകൾ, അഡിനോ വൈറസ്, റെസ്പിറേറ്ററി സിൻസീഷ്യൽ വൈറസ് എന്നിവയാണ് വായുവിലൂടെ എളുപ്പത്തിൽ പടരുന്ന ഈ രോഗത്തിന് കാരണം. കുട്ടികളിലും പനി വ്യാപകമായി കാണപ്പെടുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിൽ വീണ്ടും നിപ്പ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് നാടിനെ ആശങ്കയിലാഴ്ത്തുന്നു.
ഫറോക്ക് സ്വദേശിയായ 43-കാരനാണ് നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് വൈറസ് കണ്ടെത്തിയത്. ഒരാഴ്ച മുമ്പ് കടുത്ത പനിയോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഇദ്ദേഹത്തിന്റെ നില നിലവിൽ ഗുരുതരമാണ്. ഇനി മോട്ടോർ വാഹന വകുപ്പിന്റെ വഴിയിലേക്ക് വന്നാൽ, ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് ഇനി രക്ഷയില്ല. ഹെൽമറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചതിനോ സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിനോ AI ക്യാമറയിൽ കുടുങ്ങി ചെലാൻ ലഭിച്ചാൽ അത് അടയ്ക്കാതെ മോട്ടോർ വാഹന വകുപ്പിന്റെ മറ്റ് യാതൊരു സേവനങ്ങളും ഇനി ലഭിക്കില്ല. ചെറിയ പിഴയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ലൈസൻസ് പുതുക്കാനോ വണ്ടിയുടെ ഉടമസ്ഥാവകാശം മാറ്റാനോ സാധിക്കാത്ത വിധം RTO ഓഫീസുകളിലെ കമ്പ്യൂട്ടർ സിസ്റ്റം അനുമതി നിഷേധിക്കും. മോട്ടോർ വാഹന വകുപ്പ് പുതുതായി കൊണ്ടുവരുന്ന നെക്സ്റ്റ് ജനറേഷൻ ഇ ചെലാൻ പോർട്ടൽ വഴിയാണ് ഈ കടുത്ത നടപടി. എങ്കിലും ഈ ചൂഷണങ്ങളിൽ നിന്നും ഇടനിലക്കാരിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ ഒരു പുതിയ ശുപാർശയും മോട്ടോർ വാഹന വകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. RTO ഓഫീസുകളിലെ സേവനങ്ങൾ കൂടുതൽ ജനകീയമാക്കാനും സുതാര്യമാക്കാനും അംഗീകൃത MVD സേവാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ ഗതാഗത കമ്മീഷണർ സർക്കാരിന്റെ അനുമതി തേടിയിരിക്കുകയാണ്. നഗരയാത്രക്കാർക്ക് ആവേശം നൽകുന്ന മറ്റൊരു വിശേഷമുള്ളത് കൊച്ചിയിൽ നിന്നാണ്. കൊച്ചി മെട്രോയുടെ 2-ഘട്ട പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം മുന്നേറുകയാണെന്ന് KMRL അറിയിച്ചു. 2027 ജൂണോടെ പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കി ഓഗസ്റ്റോടെ സർവീസ് ആരംഭിക്കുകയാണ് ലക്ഷ്യം. നിലവിൽ പ്രതിദിനം 25 മുതൽ 30 മീറ്റർ വരെ പാത നിർമ്മാണം നടക്കുന്നുണ്ട്. മഴക്കാലം കഴിയുന്നതോടെ ഇത് 55 മീറ്ററായി വർദ്ധിപ്പിക്കും. സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ട പൈലിംഗ് ജോലികൾ പൂർത്തിയായതായും ട്രാക്ക് സ്ഥാപിക്കാൻ സജ്ജമായതായും അധികൃതർ വ്യക്തമാക്കി. ആനുകാലികത്തിൽ അവസാനത്തെ കാര്യം ടൂറിസ്റ്റ് ബസ് ഉടമകൾക്ക് ആശ്വാസം നൽകുന്നതാണ്. സംസ്ഥാനത്തെ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് വെള്ളനിറം മാത്രമാക്കിയ ഉത്തരവ് സർക്കാർ ഭേദഗതി ചെയ്തേക്കും. വെള്ളനിറം വിനോദസഞ്ചാര മേഖലയെ ബാധിക്കുന്നുവെന്ന പരാതിയെ തുടർന്ന് ബസ്സുകൾക്ക് പല നിറങ്ങളാകാമെന്ന പുതിയ ശുപാർശ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി സർക്കാരിന് സമർപ്പിച്ചു. 2022 ഒക്ടോബറിലെ വടക്കാഞ്ചേരി ബസ് അപകടത്തിന് ശേഷമാണ് വെള്ളനിറം നിർബന്ധമാക്കിയിരുന്നത്. ഈ ഒരു ഭരണ യാത്രാ മാറ്റങ്ങൾ നമ്മുടെ സാമ്പത്തിക ഘടനയും സാധാരണക്കാരന്റെ കീശയും എങ്ങനെ ബാധിക്കുന്നു എന്നറിയാം സാമ്പത്തിക വിശേഷത്തിൽ. ഒരു ചെറിയ ഇടവേള വിശേഷം.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി സാമ്പത്തിക രംഗത്തെ വിശേഷം. സാധാരണക്കാരുടെ കുടുംബ ബജറ്റിൽ വലിയൊരു തീ കോരിയിട്ടുകൊണ്ടാണ് ഈ ഒരു വാരം തുടങ്ങിയത്. രാജ്യത്ത് ഗാർഹിക പാചകവാതക വില വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുന്നു. 14.2 കിലോഗ്രാം സിലിണ്ടറിന് 29 രൂപയാണ് പോയ വാരം വർദ്ധിപ്പിച്ചത്. കഴിഞ്ഞ 3 മാസത്തിനിടെ ഉണ്ടാകുന്ന 2-ാമത്തെ വില വർധനവാണ് ഇത്. ഇതോടെ ഡൽഹിയിൽ ഗാർഹിക സിലിണ്ടറിന്റെ വില 913 രൂപയിൽ നിന്ന് 942 രൂപയായി ഉയർന്നു. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങളെ തുടർന്ന് ആഗോളതലത്തിൽ എണ്ണ വാതക വിതരണത്തിലുണ്ടായ തടസ്സങ്ങളാണ് വില വർദ്ധിപ്പിക്കാൻ കാരണമായത്. ഇതിന് പിന്നാലെ ദരിദ്ര കുടുംബങ്ങൾക്ക് വലിയൊരു പ്രഹരമായി മറ്റൊരു ഉത്തരവ് കൂടി കേന്ദ്ര സർക്കാരിൽ നിന്ന് പോയ വാരമുണ്ടായി. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പ്രകാരം ദരിദ്ര കുടുംബങ്ങൾക്ക് ലഭിക്കുന്ന സബ്സിഡി പാചകവാതക സിലിണ്ടറുകളുടെ എണ്ണം പ്രതിവർഷം 9-ൽ നിന്നും വെറും 4 വെട്ടിക്കുറച്ചു. 2016 ആരംഭിച്ച ഈ പദ്ധതി പ്രകാരം ആദ്യഘട്ടത്തിൽ 12 സിലിണ്ടറുകൾ ലഭിച്ചിരുന്നതാണ് ഇപ്പോൾ 4 ചുരുക്കിയിരിക്കുന്നത്. നിലവിൽ സിലിണ്ടർ 1 300 രൂപ വീതമാണ് സർക്കാർ സബ്സിഡി നൽകുന്നത്. രാജ്യത്തെ 10.5 കോടി കുടുംബങ്ങളെ ഈ തീരുമാനം നേരിട്ട് ബാധിക്കും. ബാങ്കിംഗ് മേഖലയിൽ നിന്നും സാധാരണക്കാരെ ബാധിക്കുന്ന മറ്റൊരു മുന്നറിയിപ്പ് കൂടെയുണ്ട്. രാജ്യത്തെ ചെറുനഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ATMകളുടെ പ്രവർത്തനം വ്യാപകമായി തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് കോൺഫെഡറേഷൻ ഓഫ് ATM ഇൻഡസ്ട്രി ബാങ്കുകൾക്കും RBIക്കും കത്തയച്ചു. കറൻസി ചെസ്റ്റുകളിൽ നിന്നും ബാങ്ക് ശാഖകളിൽ നിന്നും ATMകളിൽ നിറയ്ക്കാനുള്ള കറൻസിയുടെ ലഭ്യത കുറയുന്നതാണ് ഇതിന് കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ടെലികോം വിപണിയിലേക്ക് നോക്കിയാൽ കേരളത്തിൽ വരുമാനത്തിലും ഉപഭോക്താക്കളുടെ വളർച്ചാ നിരക്കിലും വൻ നേട്ടവുമായി റിലയൻസ് ജിയോ കുതിപ്പ് തുടരുകയാണ്. ട്രായുടെ പുതിയ കണക്കുകൾ പ്രകാരം ടെലികോം മേഖലയിലെ പ്രധാന വളർച്ചാ സൂചികയായ അഡ്ജസ്റ്റഡ് ഗ്രോസ് റവന്യൂ വിഹിതത്തിൽ ജിയോ കേരളത്തിൽ 1-ാം സ്ഥാനത്തെത്തി. 2025-26 സാമ്പത്തിക വർഷത്തിന്റെ 4-ാം പാദത്തിൽ ജിയോയുടെ വിപണി വിഹിതം 32.8% വർദ്ധിച്ചു. ദേശീയ തലത്തിൽ പൊതുമേഖലാ ടെലികോം കമ്പനിയായ BSNL കേരള സർക്കിളും ചരിത്രപരമായ നേട്ടത്തിലാണ്. വരുമാനത്തിലും പ്രവർത്തന ലാഭത്തിലും BSNL കേരള സർക്കിൾ രാജ്യത്ത് 1-ാമതെത്തി. പ്രവർത്തന ലാഭത്തിൽ 24% വളർച്ചയോടെ 820 കോടി രൂപയും മൊത്തം വരുമാനത്തിൽ 8% വളർച്ചയോടെ 2102 കോടി രൂപയും BSNL കേരള സർക്കിൾ സ്വന്തമാക്കി. ഫൈബർ മൊബൈൽ സേവനങ്ങളാണ് BSNLനെ ഈ നേട്ടത്തിന് അർഹമാക്കിയത്. ഇന്ധന വിപണിയിൽ വിപ്ലവകരമായ മാറ്റവുമായി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ രംഗത്തെത്തിയിട്ടുണ്ട്. പെട്രോളിനേക്കാൾ 20 രൂപ കുറവിൽ E85 എന്ന പുതിയ ഇന്ധനം IOC ഡൽഹിയിൽ അവതരിപ്പിച്ചു. 85% എഥനോളും 15% പെട്രോളും അടങ്ങിയ ഈ പരിസ്ഥിതി സൌഹൃദ ഇന്ധനത്തിന്റെ ആദ്യ വിതരണ കേന്ദ്രം പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് ഫ്ലക്സ് ഫ്യുവൽ കാറുകളും ബൈക്കുകളും പുറത്തിറങ്ങിയതിന് തൊട്ടു പിന്നാലെയുള്ള ഈ ചുവടുവെപ്പ് ഇന്ധന വിപണിയിലെ വലിയൊരു നാഴികക്കല്ലാണ്. ഇനി രാഷ്ട്രീയ ഗോതയിലെ പുതിയ പോരാട്ടങ്ങൾ എങ്ങനെയൊക്കെയാണെന്നറിയാം ചെറിയൊരു ഇടവേള.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി രാഷ്ട്രീയ രംഗത്തെ വിശേഷങ്ങൾ. കേരള രാഷ്ട്രീയത്തിലും കമ്പോളത്തിലും പുകയുന്ന വിവാദങ്ങളാണ് ഈ ഒരു രാഷ്ട്രീയ വിശേഷത്തിൽ പറയാനുള്ളത്. യു ഡി എഫ് സർക്കാരിലെ വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫ് നിയമനം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. മന്ത്രിയുടെ സഹോദരി ഭർത്താവും കണ്ണൂർ ഡി സി സി ജനറൽ സെക്രട്ടറിയുമായ ബെന്നി തോമസിനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചതിനെതിരെ വ്യാപക വിമർശനം ഉയർന്നതോടെ ബെന്നി തോമസ് തന്റെ സ്ഥാനം രാജിവെച്ചു. രാജിക്കത്ത് മുഖ്യമന്ത്രി വി ഡി സതീശന് പോയ വാരം കൈമാറി. ഈ ഒഴിവിലേക്ക് മട്ടന്നൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും കെ പി സി സി സെക്രട്ടറിയുമായ ചന്ദ്രൻ തില്ലങ്കരിയെ മന്ത്രിയുടെ പുതിയ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിക്കാനും തീരുമാനമായി. മറ്റൊരു ഭാഗത്ത് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ സി പി എമ്മിൽ ആഭ്യന്തര തർക്കങ്ങൾ രൂക്ഷമാവുകയാണ്. പാർട്ടിയിൽ നേതൃമാറ്റം വേണമെന്ന കീഴ്ഘടകങ്ങളുടെ ശക്തമായ ആവശ്യം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ നിന്നും സൌകര്യപൂർവ്വം ഒഴിവാക്കിയെന്ന ആക്ഷേപമാണ് പോയ വാരം ഉയർന്നത്. ഭരണ തലപ്പത്തുള്ള പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനുമെതിരെയുള്ള താഴെത്തട്ടിലെ കടുത്ത വിമർശനങ്ങൾ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താത്തതിൽ വലിയ അസംതൃപ്തിയാണ് പാർട്ടി അണികൾക്കിടയിലുള്ളത്. ഇതിനിടയിൽ സെക്രട്ടേറിയറ്റിൽ മാധ്യമപ്രവർത്തകർക്ക് വീണ്ടും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് വിവാദമാകുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന നോർത്ത് ബ്ലോക്കിൽ ആരംഭിച്ച നിയന്ത്രണം ഇപ്പോൾ മറ്റ് ഓഫീസുകളിലേക്കും വ്യാപിപ്പിച്ചു. ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നുള്ള മുൻകൂർ ശുപാർശയോ അനുമതിയോ ഇല്ലാതെ അക്രിഡേറ്റഡ് മാധ്യമപ്രവർത്തകരെ പോലും അകത്തേക്ക് കയറ്റിവിടേണ്ടതില്ല എന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് വലിയൊരു തിരിച്ചടിയാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. മധ്യപ്രദേശിൽ നിന്നുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി മീനാക്ഷി നടരാജന്റെ നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധനയ്ക്കിടെ അധികൃതർ തള്ളിയത് പോയ വാരമായിരുന്നു. പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മറച്ചുവെച്ചുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് പത്രിക തള്ളിയത്. രാഷ്ട്രീയ രംഗത്തെ വിശേഷങ്ങളാണ് ആഴ്ചവട്ടത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി ലോകവിശേഷങ്ങൾ അറിയാം. ചെറിയൊരു

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്. രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
1: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है.
2: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
3: ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി ലോകവിശേഷങ്ങൾ. പശ്ചിമേഷ്യയെ വീണ്ടും ഭീതിയുടെ നിഴലിലാഴ്ത്തിക്കൊണ്ട് ഇസ്രയേൽ ഇറാനിൽ ശക്തമായ വ്യോമാക്രമണം പോയ വാരം നടത്തി. ഇറാൻ മുൻപ് നടത്തിയ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ് ഇസ്രയേൽ സൈന്യം പടിഞ്ഞാറൻ മധ്യ ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണം അഴിച്ചുവിട്ടത്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാൻ, തബ്രീസ്, ഇസ്ഫഹാൻ എന്നീ നഗരങ്ങളിൽ ശക്തമായ സ്ഫോടനങ്ങൾ ഉണ്ടായതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിരുന്നു. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാൻ, തബ്രീസ്, ഇസ്ഫഹാൻ എന്നീ നഗരങ്ങളിൽ ശക്തമായ സ്ഫോടനങ്ങൾ ഉണ്ടായതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചു. ഇതിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത മുന്നറിയിപ്പും വ്യോമാക്രമണവും ഇറാനിലെ വിവിധ നഗരങ്ങളിലുണ്ടായി. ഇതിന് ആഗോള വിപണി വിറപ്പിക്കുന്ന തരത്തിലുള്ള തിരിച്ചടിയാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ സൈന്യം പൂർണ്ണമായും പോയ വാരം അടച്ചിരുന്നു. ഈ മേഖലയിലേക്കുള്ള എണ്ണക്കപ്പലുകൾ ഉൾപ്പെടെയുള്ള എല്ലാ അന്താരാഷ്ട്ര ഗതാഗതവും തടയുമെന്ന് ഇറാൻ സൈനിക കമാൻഡ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇറാന്റെ സിറിഖ്, മിനാബ്, ബന്ദർ അബ്ബാസ്, കശം ദ്വീപ് എന്നിവിടങ്ങളിൽ സ്ഫോടനങ്ങൾ നടന്നതായും റിപ്പോർട്ടുകളുണ്ട്. മറ്റൊരു വശത്ത് പാക് അധിനിവേശ കാശ്മീരിലെ മുസാഫറാബാദിൽ സാങ്കേതിക തകരാറിനെ തുടർന്ന് പാകിസ്ഥാൻ സൈന്യത്തിന്റെ MI-17 ഹെലികോപ്റ്റർ തകർന്നു വീണത് പോയ വാരമായിരുന്നു. അപകടത്തിൽ ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്ന് സൈന്യം സ്ഥിരീകരിച്ചു. പ്രദേശത്ത് നിരോധിത സംഘടനയായ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ പ്രതിഷേധങ്ങളെ തുടർന്ന് കടുത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നതിനിടയിലാണ് ഈ ഒരു ദുരന്തമുണ്ടായത്. പ്രകൃതിക്ഷോഭത്തിന്റെ വാർത്ത വരുന്നത് ഫിലിപ്പൈൻസിൽ നിന്നാണ്. തെക്കൻ ഫിലിപ്പൈൻസിലെ മിന്തനാവു മേഖലയിൽ റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനം പോയ വാരം അനുഭവപ്പെട്ടു. ഭൂമിക്ക് 10 കിലോമീറ്റർ മാത്രം ആഴത്തിൽ പ്രഭവ കേന്ദ്രമുണ്ടായ ഈ ഭൂകമ്പത്തെ തുടർന്ന് തീരപ്രദേശങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് നൽകി. പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം പൂർണ്ണമായിട്ടും വിച്ഛേദിക്കപ്പെട്ടു. ആളുകളോട് ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറി താമസിക്കാൻ അധികൃതർ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ലണ്ടനിലേക്ക് പോകുമ്പോൾ ഒരു മലയാളിയുടെ ധീരതയുടെയും ജീവകാരുണ്യത്തിന്റെയും വലിയൊരു വാർത്ത നമ്മെ തേടിയെത്തി. ഈസ്റ്റ് ലണ്ടനിലെ എൻഫോർഡ് ഹൈറോഡിലുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും പുറത്തേക്ക് വീണ് ഭിത്തിയിൽ തൂങ്ങിക്കിടക്കുന്ന പെൺകുട്ടിയെ മലപ്പുറം ചങ്ങരംകുളം സ്വദേശിയായ ജസീൽ അത്ഭുതകരമായി രക്ഷപ്പെടുത്തുന്ന വീഡിയോ ആണ് സമൂഹമാധ്യമങ്ങളിൽ പോയ വാരം പ്രചരിച്ചത്. ആളുകൾ നിലവിളിക്കുന്നത് കേട്ടെത്തിയ ജസീൽ പോലീസുകാരനൊപ്പം ചേർന്ന് സാഹസികമായി രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയാവുകയായിരുന്നു. കൈവിട്ട് താഴേക്ക് വീണ പെൺകുട്ടിയെ ജസീൽ സ്വന്തം കൈകളിൽ താങ്ങിയതുകൊണ്ടാണ് കുട്ടി പരിക്കുകളൊന്നുമില്ലാതെ രക്ഷപ്പെട്ടത്. ലോകമെമ്പാടും മലയാളിയുടെ ഈ ധീരതയെ കൈയടിക്കുകയാണ്. ലോകവിശേഷങ്ങളാണ് ആഴ്ചവട്ടത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനിയൊരു ഇടവേള.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി സാങ്കേതിക രംഗത്തെ വിശേഷം. ലോകമെമ്പാടും കോടിക്കണക്കിന് ഉപയോക്താക്കളുള്ള ജനപ്രിയ ആപ്പായ ഇൻസ്റ്റഗ്രാമിന്റെ പണമടച്ചുള്ള പുതിയ പ്രീമിയം സേവനമായ ഇൻസ്റ്റഗ്രാം പ്ലസ് ഇന്ത്യയിൽ അവതരിപ്പിച്ചത് പോയ വാരം. പ്രതിമാസം 299 രൂപ നിരക്കിലാണ് ഈ സേവനം ലഭ്യമാക്കുക. സ്റ്റോറികൾ ആരെല്ലാം വീണ്ടും കണ്ടു എന്നറിയാനും വ്യൂവർ ലിസ്റ്റിൽ വരാതെ മറ്റുള്ളവരുടെ സ്റ്റോറികൾ രഹസ്യമായി കാണാനും സ്റ്റോറികൾ 24 മണിക്കൂറിന് പകരം 48 മണിക്കൂർ വരെ നിലനിർത്താനും ഈ പ്ലാനിലൂടെ സാധിക്കും. ഇതിനു പുറമെ ഇൻസ്റ്റഗ്രാം ഉപയോക്താക്കൾക്ക് തങ്ങളുടെ ഫീഡ് പൂർണ്ണമായും നിയന്ത്രിക്കാൻ സാധിക്കുന്ന യുവർ അൽഗുരുദം എന്ന പുതിയ ഫീച്ചർ പ്രധാന ഫീഡിലേക്കും വ്യാപിപ്പിച്ചു. നമ്മൾ എന്ത് കാണണമെന്ന് അൽഗുരുദം തീരുമാനിക്കുന്നതിന് പകരം സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് റെക്കമെൻഡേഷനുകൾ ക്രമീകരിക്കാൻ ഇതുവഴി ഉപഭോക്താവിന് സാധിക്കും. AI രംഗത്തെ ഭീമന്മാരായ ഓപ്പൺ AI തങ്ങളുടെ ചാറ്റ് GPT ഉപയോക്താക്കൾക്കായി ലോക്ക്ഡൌൺ മോഡ് അവതരിപ്പിച്ചത് പോയ വാരം. സൈബർ ലോകത്തെ പ്രോംപ്റ്റ് ഇഞ്ചക്ഷൻ ആക്രമണങ്ങളെ ചെറുക്കാനും ഡേറ്റ മോഷണം തടയാനും രൂപകൽപ്പന ചെയ്ത ഈ സുരക്ഷാ ഫീച്ചർ ഇനി മുതൽ ഫ്രീ ഉപയോക്താക്കൾക്കും ലഭ്യമാകും. എന്നാൽ കഴിഞ്ഞ ദിവസം ഗൂഗിളിന്റെ ജെമിനി AI സേവനങ്ങളിൽ വൻ തകരാർ റിപ്പോർട്ട് ചെയ്തത് ആഗോളതലത്തിൽ പ്രതിസന്ധി സൃഷ്ടിച്ചു. ജെമിനിയുടെ വെബ് പതിപ്പ്, ഗൂഗിൾ സെർച്ച്, വർക്ക്സ്പേസ്, ഗൂഗിൾ വൺ എന്നിവയിൽ ജെമിനി ഫീച്ചറുകൾ മണിക്കൂറുകളോളം പ്രവർത്തിച്ചില്ല. ഗൂഗിൾ പുതിയ ജെമിനി ഒംനി എന്ന മൾട്ടി മോഡൽ AI അവതരിപ്പിച്ചതിനു ശേഷം ആദ്യമായാണ് ഇത്തരമൊരു വലിയ സാങ്കേതിക തകരാർ ഉണ്ടാകുന്നത്. റെയിൽവേ യാത്രക്കാർക്ക് സന്തോഷം നൽകുന്ന വാർത്ത പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് രംഗത്തെത്തിയത് പോയ വാരം. അടുത്ത മാസം July 15 പുതിയ IRCTC വെബ്സൈറ്റ് നിലവിൽ വരും. അത്യാധുനിക സാങ്കേതിക വിദ്യയോടെ വേഗത്തിൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനും ഉപയോക്താക്കളുടെ അനുഭവം മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന ഫീച്ചറുകൾ ഇതിലുണ്ടാകും. സാങ്കേതിക ലോകത്തെ വിശേഷങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനിയൊരു

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി കായിക രംഗത്തെ വിശേഷങ്ങൾ. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ ജർമ്മനിയുടെ ലോക മൂന്നാം നമ്പർ താരം അലക്സാണ്ടർ സ്വരേവ് തന്റെ കന്നി ഗ്രാൻഡ്സ്ലാം കിരീടത്തിൽ മുത്തമിട്ടത് പോയ വാരം. 4 മണിക്കൂറും 19 മിനിറ്റും നീണ്ടുനിന്ന കടുത്ത പോരാട്ടത്തിൽ ഇറ്റലിയുടെ ഫ്ലാവിയോ കൊളംബിയെ 5 സെറ്റുകൾക്ക് നീണ്ട മത്സരത്തിലാണ് സ്വരേവ് തകർത്തത്. ഇന്ത്യൻ ക്രിക്കറ്റിലാകട്ടെ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് 15 വയസ്സുകാരൻ വൈഭവ് സൂര്യവംശി ഇന്ത്യൻ സീനിയർ 2020 ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് പോയ വാരം. അയർലൻഡ് ഇംഗ്ലണ്ട് പര്യടനത്തിലുള്ള ടീമിലേക്കാണ് ഈ കൌമാര പ്രതിഭയെ BCCI തെരഞ്ഞെടുത്തത്. 1989 തന്റെ 16-ാമത്തെ വയസ്സിൽ ഇന്ത്യൻ ടീമിലെത്തിയ സച്ചിൻ ടെണ്ടുൽക്കറുടെ 37 വർഷത്തെ റെക്കോർഡാണ് വൈഭവ് ഇതോടെ തകർത്തത്. ഒപ്പം പ്രായം കുറഞ്ഞ T20 താരമെന്ന വാഷിംഗ്ടൺ സുന്ദറിന്റെ റെക്കോർഡും വൈഭവ് മറികടന്നു. ഈ ചെറിയ പ്രായത്തിൽ മാതാപിതാക്കൾക്കും താരത്തോടൊപ്പം യാത്ര ചെയ്യാൻ BCCI പ്രത്യേക അനുമതി നൽകുകയും ചെയ്തു. ഇന്ത്യൻ പേസർ മുഹമ്മദ് സിറാജിന് ജോലിഭാരം കണക്കിലെടുത്ത് BCCI വരാനിരിക്കുന്ന പരമ്പരകളിൽ നിന്നും വിശ്രമം അനുവദിച്ചത് പോയ വാരം. പകരക്കാരനായി പ്രസിദ്ധ് കൃഷ്ണ ടീമിലെത്തിയിട്ടുണ്ട്. ക്രിക്കറ്റിലെ മറ്റൊരു ചരിത്ര വിജയത്തിൽ അഫ്ഗാനിസ്ഥാനെ ഇന്നിംഗ്സിനും 300 റൺസിനും തകർത്ത് ഇന്ത്യ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ തങ്ങളുടെ ഏറ്റവും വലിയ ഇന്നിംഗ്സ് വിജയം സ്വന്തമാക്കിയതും പോയ വാരം. കാൽപന്ത് കളിയുടെ ലോകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ലോകം കാത്തിരുന്ന ഫിഫ ലോകകപ്പിന്റെ 23-ാം പതിപ്പിന് മെക്സിക്കോ സിറ്റിയിലെ ചരിത്ര പ്രസിദ്ധമായ അസ്റ്റക്ക സ്റ്റേഡിയത്തിൽ വർണ്ണാഭമായ തുടക്കമായി. കൊളംബിയൻ പോപ്പ് ഗായിക ഷക്കീറയും നൈജീരിയൻ ഗായകൻ ബർണ ബോയും ചേർന്ന് ആലപിച്ച ഔദ്യോഗിക ഗാനമായ ഡായ് ഡായ് മൈതാനത്തെ ആവേശത്തിലാഴ്ത്തി. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ മെക്സിക്കോ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ദക്ഷിണാഫ്രിക്കയെ തകർത്തു. യൂലിയൻ ക്യുനോണസ്, റൌൾ ഹിമനസ് എന്നിവരാണ് മെക്സിക്കോയ്ക്കായി ഗോളുകൾ നേടിയത്. മറ്റൊരു ഗ്രൂപ്പ് മത്സരത്തിൽ ലാറ്റിനമേരിക്കൻ കരുത്തരായ പാരഗോയെ 1-4 ഗോളുകൾക്ക് തകർത്ത് USAയും തങ്ങളുടെ ലോകകപ്പ് തുടക്കം ഗംഭീരമാക്കി. ഇനി ന്യൂസിലൻഡ് ക്രിക്കറ്റ് ലോകത്തേക്ക് പോയി കഴിഞ്ഞാൽ കളിമൈതാനങ്ങളിലെ മാന്യതയുടെ പ്രതീകമായ ഇതിഹാസ താരം കെയ്ൻ വില്യംസൺ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചത് പോയ വാരം. 16 വർഷം നീണ്ട കരിയറിൽ 378 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച ശേഷമാണ് ഈ ഇതിഹാസ ബാറ്റർ കളിമൈതാനങ്ങളോട് വിട പറയുന്നത്. കായികരംഗത്തെ വിശേഷങ്ങളാണ് ആഴ്ചവട്ടത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനിയൊരു ഇടവേള.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി കലാലോകത്തെ വിശേഷങ്ങൾ. സിനിമാ പ്രേമികളെ ആവേശത്തിൽ ആഴ്ത്തുന്ന റിലീസ് വാർത്തകളാണ് കലാലോകത്ത് നിന്നുമുള്ളത്. സോഷ്യൽ മീഡിയയിലെ റൂമറുകൾ സത്യമാക്കിക്കൊണ്ട് നിവൻ പോളയുടെ പുതിയ റൊമാൻറ്റിക് കോമഡി ചിത്രം ബദലഹേം കുടുംബ യൂണിറ്റ് ഈ വരാനിരിക്കുന്ന 2026 ഓണത്തിന് തിയേറ്ററുകളിൽ എത്തുമെന്ന് ഉറപ്പായി. ഭാവന സ്റ്റുഡിയോസും നിവൻ പോളയും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രത്തിൽ മമിത ബൈജുവാണ് നായിക. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാണ്. മറ്റൊരു പുതിയ ചിത്രമായ മധുരം വെപ്പ് സിനിമയുടെ പൂജയും ടൈറ്റിൽ ലോഞ്ചും പ്രശസ്ത സംവിധായകൻ സിബി മലയിൽ ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു. സന്തോഷ് ഇടുക്കി തിരക്കഥയെഴുതി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ഒരു വിവാഹ ചടങ്ങിന്റെ പശ്ചാത്തലത്തിലാണ് ഒരുങ്ങുന്നത്. ശ്രദ്ധേയമായ എക്കോ എന്ന ചിത്രത്തിന് ശേഷം ആരാധ്യ സ്റ്റുഡിയോസ് നിർമ്മിക്കുന്ന പുതിയ ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ പുറത്തിറങ്ങിയത് പോയ വാരം. പൂച്ചസാർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് റജ്വാൻ അബ്ദുൽ ബഷീറാണ്. അരുണ്ടി ജോസാണ് ചിത്രത്തിന്റെ രചന നിർവഹിക്കുന്നത്. മലയാള താരസംഘടനയായ അമ്മയിൽ ആഭ്യന്തര തർക്കങ്ങൾ വീണ്ടും രൂക്ഷമാവുകയാണ്. സംഘടനയുടെ പ്രതിച്ഛായയെ ബാധിക്കുന്ന രീതിയിൽ പരസ്യ പ്രതികരണങ്ങൾ നടത്തിയെന്ന് കാണിച്ച് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ടിനി ടോം, ലക്ഷ്മിപ്രിയ, ജോയ് മാത്യു എന്നിവർക്ക് സംഘടന കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. നടി അൻസിബ ഹസന് നോട്ടീസ് നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ഇത്. തമിഴ്നാട്ടിൽ നിന്നും ഗായിക ചിന്മയി ശ്രീപാദ ഉയർത്തിയ ഒരു വലിയ വിമർശനമാണ് അടുത്തൊരു കാര്യം. തമിഴ്നാട് വിദ്യാഭ്യാസ മന്ത്രി രാജ്മോഹൻ അറുമുഖം മലയാളി റാപ്പർ വേടനുമായി കൂടിക്കാഴ്ച നടത്തിയതിനെ ചിന്മയി ശക്തമായി വിമർശിച്ചു. ഗുരുതരമായ ലൈംഗികാതിക്രമ ആരോപണങ്ങൾ നേരിടുന്നവർക്ക് ഭരണകൂടങ്ങൾ വേദി നൽകരുതെന്ന് അവർ തന്റെ എക്സ് അക്കൗണ്ടിലൂടെ ഓർമ്മിപ്പിച്ചു. വിനോദലോകത്തെ വിശേഷങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി മലയാളികളെയും തമിഴ് സിനിമാ ലോകത്തെയും ഒരുപോലെ കണ്ണീരിലാഴ്ത്തിയ വലിയൊരു വിയോഗ വാർത്തയിലേക്ക്.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി പോയ വാരം വിടവാങ്ങിയ പ്രമുഖ മലയാളക്കരെ ഒന്നടങ്കം കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട നടനും മിമിക്രി ലോകത്തെ ചക്രവർത്തിയുമായ സലീം കുമാർ അന്തരിച്ചത് പോയ വാരം 56 വയസ്സായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കരൾ രോഗത്തിന്റെ ചികിത്സയിലിരിക്കെ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. ഹാസ്യകഥാപാത്രങ്ങളിലൂടെ നമ്മെ കൂടുകൂടെ ചിരിപ്പിക്കുകയും ആദമിന്റെ മകൻ അബു പോലുള്ള ഗൗരവം

അമ്മയ്ക്ക് സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചെന്നൈയിലായിരുന്നു അന്ത്യം. ഗ്രാമീണ കഥകൾക്ക് പുതിയ പുനർനിർവചനം നൽകിയ അദ്ദേഹം 16 വയതിനിലെ മുതൽ മരിയാതെ തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. അടുത്തിടെ മോഹൻലാൽ നായകനായ തുടരും എന്ന ചിത്രത്തിലും അദ്ദേഹം അഭിനയിച്ചിരുന്നു. ഇതിനൊപ്പം തന്നെ ശബരിമല സ്വർണക്കൊള്ള കേസിൽ പ്രതി ചേർക്കപ്പെടുകയും പിന്നീട് ജാമ്യത്തിലിറങ്ങുകയും ചെയ്ത ദേവസ്വം ബോർഡ് മുൻ ഉദ്യോഗസ്ഥൻ മുരാരി ബാബു അർബുദ രോഗബാധയെ തുടർന്ന് അമൃത ആശുപത്രിയിൽ അന്തരിച്ച വാർത്തയും പോയ വാരം വന്നിരുന്നു. വിടവാങ്ങിയ പ്രമുഖർക്ക് ആഴ്ചവട്ടത്തിന്റെ ആദരാഞ്ജലികൾ. ദേശീയ തലത്തിലെ ജനസംഖ്യ മാറ്റങ്ങൾ മുതൽ കളിമുറ്റങ്ങളിലെ റെക്കോർഡ് വേട്ടകളും നമ്മുടെ പ്രിയപ്പെട്ട കലാകാരന്മാരുടെ വിയോഗവും വരെ നമ്മൾ ചർച്ച ചെയ്ത ഇന്നത്തെ ആഴ്ചവട്ടം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച ഒന്നിക്കാം. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കുക ഹല്യ FM 90.4 കേട്ടു.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
4: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ടുകേട്ട് കൂട്ടുകൂടാ. സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888. മൊബൈൽ.
1: അവിസ്മരണീയ മുഹൂർത്തമാണിതെന്ന് പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. നാട്ടിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയാണെങ്കിലും രാജ്യവുമായി ഇന്ത്യൻ പ്രവാസികളുടെ ബന്ധം എക്കാലത്തെയും പോലെ ശക്തമായി തുടരുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഫ്രാൻസിൽ അടുത്തയാഴ്ച G7 ഉച്ചകോടിക്കിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും മറ്റ് ലോക നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. സാമ്പത്തിക വളർച്ച, വിതരണ ശൃംഖലകൾ, നിർമ്മിത ബുദ്ധി, നിക്ഷേപ പങ്കാളിത്തം, ആഗോള സുരക്ഷാ വെല്ലുവിളികൾ എന്നിവ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യുമെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ആരോഗ്യ സംരക്ഷണ മേഖല കഴിഞ്ഞ ദശകത്തിൽ വലിയ മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചതായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. എല്ലാ പൌരന്മാർക്കും പ്രാപ്യവും താങ്ങാനാവുന്നതുമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിൽ ഗവൺമെന്റ് ശ്രദ്ധ കേന്ദ്രീകരിച്ചെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ഗവൺമെന്റിന്റെ ആരോഗ്യ സംരക്ഷണ സംരംഭങ്ങൾ രാജ്യത്തിന്റെ ആരോഗ്യരംഗത്തെ അടിസ്ഥാന സൌകര്യങ്ങളെ ശക്തിപ്പെടുത്തിയെന്നും ഗഡ്കരി പറഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വുചിക്കിന് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. സെർബിയൻ പ്രസിഡന്റിന്റെ സമീപകാല ഇന്ത്യാ സന്ദർശനത്തെയും സന്ദർശനവേളയിൽ നടന്ന ഫലപ്രദമായ ചർച്ചകളെയും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ സ്മരിച്ചു. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷത്തിന്റെ ഭാഗമായി ആയുഷ് മന്ത്രാലയം ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിച്ചു. രാവിലെ 6:15 തുടങ്ങിയ പരിപാടി 7:35 വരെയായിരുന്നു. മൊറാർജി ദേശായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ, ഹാബിൽറ്റ് എന്നിവയുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. തണുത്തുറഞ്ഞ കാലാവസ്ഥയിൽ ചാന്ദ്ര ലാൻഡറിനെ സംരക്ഷിക്കാൻ കഴിയുന്ന കൃത്രിമ താപ സംവിധാനം വികസിപ്പിക്കാൻ ആണവോർജ്ജ വകുപ്പുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതായി ISRO ചെയർമാൻ വി നാരായണൻ അറിയിച്ചു. ബംഗളൂരുവിൽ CSIR റൈസ് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കെ മുരളീധരന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് അവലോകന യോഗം നടക്കുന്നു. കലക്ട്രേറ്റിൽ നടക്കുന്ന യോഗത്തിൽ മെഡിക്കൽ കോളേജ് അധികൃതരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും സംബന്ധിക്കുന്നുണ്ട്. യോഗത്തിനുശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മന്ത്രി സന്ദർശനം നടത്തും. നിപ രാഷ്ട്രീയ ആയുധമാക്കാൻ പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നില്ലെന്നും ഗവൺമെന്റിന് എല്ലാവിധ സഹകരണം നൽകുമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. നിപ സ്ഥിരീകരിച്ച് 4 ദിവസം പിന്നിട്ടിട്ടും രോഗവ്യാപനം തടയാൻ ആരോഗ്യവകുപ്പിന്റെ ഏകോപനം ഉണ്ടായില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. സാഹചര്യത്തെ ഒറ്റക്കെട്ടായി നേരിടണമെന്നും പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്തെ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും KSRTC ബസ്സിലെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്തെ എല്ലാ ഡിപ്പോകളിലും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രാദേശികതല ഉദ്ഘാടനങ്ങളും സംഘടിപ്പിക്കും. 3,125 ഓർഡിനറി ബസ്സുകളിലാണ് സൌജന്യ യാത്രയ്ക്ക് അനുമതിയുള്ളത്. KSRTCയുടെ പ്രദർശിനി സൌജന്യ യാത്ര ഉദ്ഘാടന ചടങ്ങിൽ CPIM MLA പങ്കെടുക്കില്ലെന്ന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. എറണാകുളത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലബാർ മേഖലയിൽ ഓർഡിനറി ബസ്സുകളില്ലെന്നും സൌജന്യ യാത്ര ആളുകളെ കബളിപ്പിക്കുന്ന പരിപാടിയാണെന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. CPIM MLA തങ്ങളുടെ തെറ്റ് പിന്നീട് തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി CP ജോൺ പറഞ്ഞു. KSRTC സൌജന്യ യാത്രാ പദ്ധതി ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന CPIM MLA തീരുമാനത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. മുമ്പ് ചെയ്ത പല തെറ്റുകളും അവർ ഇപ്പോൾ തിരുത്തിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് നിങ്ങൾക്കുന്നത്. ഇന്ന് ലോക രക്തദാന ദിനം. സുരക്ഷിതമായ രക്തത്തിന്റെയും രക്തഘടനകളുടെയും ആവശ്യകതയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും സ്വമേധയാ രക്തം ദാനം ചെയ്യുന്ന ആദരിക്കുന്നതിനുമാണ് ദിനാചരണം. രക്തഗ്രൂപ്പുകൾ വേർതിരിച്ച കാൾ ലാൻഡ്സ്റ്റീനറുടെ ജന്മദിനമാണ് രക്തദാന ദിനമായി ആചരിക്കുന്നത്. ജീവിതത്തിലേക്ക് രണ്ടാമതൊരു അവസരം നൽകുന്നതിന് ഏറ്റവും ഫലപ്രദവുമായ മാർഗ്ഗങ്ങളിൽ ഒന്നാണ് രക്തദാനം എന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞു. സന്നദ്ധ രക്തദാനത്തെ പിന്തുണയ്ക്കാൻ രാജ്യത്തെ ജനങ്ങളോട് കേന്ദ്ര സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് ആഹ്വാനം ചെയ്തു. വിഷൻ ശബരിമല ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പാക്കുന്ന ഗ്രീൻ ശബരിമല പദ്ധതിക്ക് പമ്പ ത്രിവേണി മണപ്പുറത്ത് തുടക്കമായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് KJയകുമാർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പത്തനംതിട്ടയിൽ നിന്ന് SRIJI S. ശ്രീധർ.
2: ഗ്രീൻ ശബരിമല പദ്ധതിയുടെ ലോകാവകാശനവും ചടങ്ങിൽ നടന്നു. വനം വകുപ്പുമായി ചേർന്നാണ് ദേവസ്വം ബോർഡ് പമ്പ മുതൽ സന്നിധാനം വരെ ദേവസ്വം ഭൂമിയിലും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നത്. ഒരു അയ്യപ്പൻ ഒരു വൃക്ഷത്തൈ ആശയത്തിൽ ഊന്നിയാണ് പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത്. അരയാൽ, പേരാൽ, ഞാവൽ തുടങ്ങിയ വൃക്ഷത്തൈകളും ഔഷധ സസ്യങ്ങളും പദ്ധതിയിലൂടെ വെച്ചുപിടിപ്പിക്കും. മിഥുനമാസ പൂജയ്ക്കായി ഇന്ന് വൈകിട്ട് 5 ശബരിമല നട തുറക്കും. ഒന്നായ നാളെ മുതൽ നട അടയ്ക്കുന്ന 19 വരെ പൂജകൾ നടക്കും. അതേസമയം ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ തുടർ നടപടികൾക്കായി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തും. 20 ദേവസ്വം ബോർഡ് അംഗങ്ങളായ കെ രാജു, പി ഡി സന്തോഷ് കുമാർ, പെരിയാർ ടൈഗർ റിസർവ് ഡയറക്ടർ പി പി പ്രമോദ്, പെരിയാർ ടൈഗർ റിസർവ് ഡെപ്യൂട്ടി ഡയറക്ടർ സന്ദീപ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും.
1: ജീർണാവസ്ഥയിലായ കോഴിക്കോട് ബീച്ച് അഗ്നിരക്ഷാ നിലയ കെട്ടിടം വി കെ ഫൈസൽ ബാബു എംഎൽഎ സന്ദർശിച്ചു. സ്റ്റേഷന്റെ ശോചനീയാവസ്ഥ മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തര വകുപ്പിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് എംഎൽഎ അറിയിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടെ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഓസ്ട്രേലിയ തുർക്കിയെ എതിരില്ലാത്ത 2 തോൽപ്പിച്ചു. ഇന്നത്തെ മറ്റൊരു മത്സരത്തിൽ ജർമ്മനി കുറസാവോയെ നേരിടും. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളിലെ അനാസ്ഥയ്ക്കെതിരെ CPIM കോഴിക്കോട്ട് പ്രതിഷേധ പ്രകടനം നടത്തി. എ പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. CPIM കണ്ണൂർ മാടായി ഏരിയ സെക്രട്ടറി വി വിനോദ് അന്തരിച്ചു. 56 വയസ്സായിരുന്നു. ബാലസംഘം SFI ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. വിനോദിന്റെ നിര്യാണത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അനുശോചിച്ചു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന നെടുമ്പാശ്ശേരി വഴി ഹജ്ജിന് പോയ തീർത്ഥാടകരിൽ 1416 പേർ തിരിച്ചെത്തി. 2 4 വിമാനങ്ങളിലാണ് തീർത്ഥാടകർ കൊച്ചിയിൽ തിരിച്ചെത്തിയത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ അവസാനത്തെ ആരാധനയായ രോഹിണി ആരാധന ഇന്ന്. പ്രസിദ്ധമായ ആലിംഗന പുഷ്പാഞ്ജലിയും ഇന്നാണ്. കേരളത്തിൽ യഥാർത്ഥ പ്രതിപക്ഷമായി BJP കരുത്താർജ്ജിച്ചു വരികയാണെന്ന് പാർട്ടി ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് പറഞ്ഞു. പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ പ്രശിക്ഷൺ മഹാഭിയാൻ ട്രെയിനേഴ്സ് ക്യാമ്പ് കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ആകാശവാണി നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി 90 വർഷങ്ങൾ എന്ന വിഷയത്തിൽ ഇന്ന് അരീക്കോട്ട് സെമിനാർ സംഘടിപ്പിക്കും. ഉച്ചയ്ക്ക് നടക്കുന്ന പരിപാടിയിൽ ആകാശവാണിയിൽ നിന്ന് വിരമിച്ചവരെ ആദരിക്കും. PM വിഷയത്തിൽ പഴയ നിലപാട് തന്നെയാണ് ഗവൺമെന്റിന് ഇപ്പോഴുമെന്ന് മന്ത്രി KM ഷാജി കോഴിക്കോട്ട് പറഞ്ഞു. LDF ഗവൺമെന്റ് ഒപ്പുവച്ച കരാർ മരവിപ്പിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കോഴിക്കോട് ജില്ലയിലെ ആയഞ്ചേരി, കുറ്റിയാടി പഞ്ചായത്തുകളിൽ വിവിധ കടകളിൽ പരിശോധന നടത്തി. 2 സ്ഥാപനങ്ങൾക്ക് പിഴയിട്ടു. ന്യൂനതകൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. ഇന്ത്യ അഫ്ഗാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ധർമ്മശാലയിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ 7 തോൽപ്പിച്ചു. അഫ്ഗാനിസ്ഥാൻ ഉയർത്തിയ 195 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 22.5 ഓവറിൽ മറികടന്നു. ഇന്ത്യൻ നായകൻ ശുഭ്മൻ ഗില്ലാണ് മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച്. 3 മത്സര പരമ്പരയിലെ 2 മത്സരം ബുധനാഴ്ച ലക്നൌവിലാണ്. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ബെർമിംഗ്ഹാമിലെ എജ്ബൻസ്റ്റൺ സ്റ്റേഡിയത്തിൽ രാത്രി 7 മത്സരം. അടുത്ത മാസം 5 ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് T20 മത്സരങ്ങളുടെ ഫൈനൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് നീസിൽ കൂടിക്കാഴ്ച നടത്തും. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് അവലോകന യോഗം ചേരുന്നു. നിപ്പ രാഷ്ട്രീയ ആയുധമാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. KSRTC ബസ്സിലെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ. ഇന്ന് ലോക രക്തദാന ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഓസ്ട്രേലിയ തുർക്കിയെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
3: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
4: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയറാകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
5: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.

വരമാട്ടാൻമാ. ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
1: ഭാരത് സർക്കാർ കാ ലക്ഷ സോളാർ പവർ സേ ബിജ്ലി ബീൽ സീറോ കർനേ കാ ഭീ ഹേ.
0: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
2: പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ.
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര

0: കാലത്തെ സുഗന്ധമേകി. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
1: നമസ്കാരം പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ആരാണ് കിഷോർ കുമാർ? ആരായിരുന്നു കിഷോർ കുമാർ? അതിരില്ലാത്ത ആഹ്ലാദം, അനന്തമായ ശോകവും, ഈ രണ്ട് ടൈപ്പ് ഓഫ് ഇമോഷൻ നമ്മളിലേക്ക് തന്ന കുറെ നല്ല പാട്ടുകൾ നമുക്ക് തന്ന രാജ്യം കണ്ട ഏറ്റവും സൂപ്പർ ഹിറ്റ് പ്രണയഗാനവും ശോകഗാനവും നമുക്ക് പാടിത്തന്ന കിഷോർ കുമാർ. മുഹമ്മദ് റഫിയുടെ ആരാധകർ സമ്മതിക്കില്ലെങ്കിലും റഫി സാബിനെ കുറിച്ചുള്ള ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ കേട്ടു. ഇനി ഞങ്ങൾക്ക് കിഷോർ കുമാറിനെ കുറിച്ചുള്ള പാട്ടുകളൂടെ കേൾക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ന് നമ്മൾ കിഷോർ കുമാറിന്റെ ഗാനങ്ങൾ കേൾക്കാണ്. സംഗീതം അന്നന്നത്തെ ആഹ്ലാദമായി കരുതുന്നവരുടെ ഒക്കെ ഹീറോ കിഷോർ കുമാർ.

0: കിഷോർ കുമാറിന്റെ ഗാനങ്ങളിൽ ഇനി നമ്മൾ കേൾക്കാനായിട്ട് പോകുന്ന പാട്ട് ചിലരുടെ മനസ്സിലെങ്കിലും ഓടിയെത്തിയിട്ടുള്ള ഒരു കാർ മെക്കാനിക്കിന്റെ ഫേസ് ഉണ്ടാകും. ചൽത്തി കാനാം ഗാഡി എന്ന ഹിന്ദി സിനിമയിലെ ഏക് ലഡ്കി ബീഗി ബീഗി സി എന്ന പാട്ട്. ജനുവരി 1st 1958 റിലീസ് ചെയ്ത ഒരു കോമഡി മ്യൂസിക്കൽ സിനിമയാണ് സത്യൻ ബോസിന്റെ ചൽത്തി കാനാം ഗാഡി എന്ന സിനിമ. എസ് ഡി ബർമന്റെ സംഗീത സംവിധാനം, ആർ ഡി ബർമൻ അദ്ദേഹത്തിന്റെ മകൻ അസിസ്റ്റന്റ് മ്യൂസിക് കമ്പോസർ ആയിട്ടുള്ള സിനിമ, മർജൂഖ് സുൽത്താൻപുരയുടെ വരികൾ, കിഷോർ കുമാറിന്റെ ശബ്ദം.
1: सोती रातों में जागी सी.

സംഗീതത്തിലും അഭിനയത്തിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നയാളായിരുന്നില്ല കിഷോർ കുമാർ. ഒരു അതുല്യ പ്രതിഭയായിരുന്നു എന്നുള്ളതാണ് ഗാനരചയിതാവ്, സംഗീത സംവിധായകൻ, സിനിമാ നിർമ്മാതാവ്, ജേർണലിസ്റ്റ്, സ്ക്രിപ്റ്റ് റൈറ്റർ എന്നിങ്ങനെ പല മേഖലകളിലും സമാനതകളില്ലാത്ത തന്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചയാളാണ്. എന്നിരുന്നാലും അദ്ദേഹത്തിന് ഏറ്റവും പ്രശസ്തനാക്കിയത് അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ്. ഹാഫ് ടിക്കറ്റ് എന്നൊരു സിനിമയുണ്ട്, ആ സിനിമയിലെ സൂപ്പർ ഹിറ്റ് ഗാനമായ ആകെ സീതി ലഗി ദിൽ പെ ജൈസെ കത്തറിയ എന്ന ഗാനം, ആ ഗാനവുമായി ബന്ധപ്പെടുത്തി കിഷോർ കുമാറിനെ ഓർത്തെടുക്കുന്നവരും കുറവല്ല.

0: ओ गुजरिया ओए होए ओ जाने सारी नगरिया
1: आके सीधी लगी दिल पे जैसे कतरिया ओ कवरिया
0: ओ गुजरिया
2: ओ कवरिया
0: ओ गुजरिया
2: ओ कवरिया।
3: ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഒരുപാട് മനോഹരമായ ഗാനങ്ങൾ ഏറ്റവും കൂടുതൽ ആലപിച്ചിരിക്കുന്ന ഒരു പക്ഷി കിഷോർ കുമാർ ആയിരിക്കും. അമിതാഭ് ബച്ചൻ, ധർമ്മേന്ദ്ര എന്നീ സൂപ്പർ താരങ്ങൾ ഒന്നിച്ച് അഭിനയിച്ച് എക്കാലത്തെയും വലിയ വിജയമായി മാറിയ ഷോലെ എന്ന സിനിമ. ആ സിനിമയിലെ ഏ ദോസ്തി ഹം നഹി തോടെങ്കെ എന്ന് തുടങ്ങുന്ന ഗാനം അതിലേറ്റവും പ്രശസ്തമായ പാട്ടാണ്.

1973 പുറത്തിറങ്ങിയ മഖറാം എന്ന സിനിമയിലെ പാട്ട് ബിയ ജൽത്തെ ഹേ ഫൂൽ ഖിൽത്തെ ഹേ ബഡി മുഷ്കിൽ സേ മഗർ ദുനിയ മേ ദോസ്ത് മിൽത്തെ ഹേ എന്ന ഗാനവും മറ്റൊരു ഫ്രണ്ട്ഷിപ്പ് സോങ്ങാണ് അതിമനോഹരമായ പാട്ട്.

നമ്മുടെ രാജ്യത്ത് ഇതുവരെ ഇറങ്ങിയ പ്രണയഗാനങ്ങളിൽ ഏറ്റവും ഹിറ്റായിട്ടുള്ള ഒരു പ്രണയഗാനമാണ് മേരെ സപ്നം കി റാണി എന്ന പാട്ട്. ഓരോരുത്തർക്കും വ്യക്തിപരമായി പ്രിയപ്പെട്ട പാട്ടുകൾ ഉണ്ടാകാമെങ്കിലും പൊതുവായിട്ട് നോക്കുമ്പോൾ പൊതു സ്വീകാര്യതയില് ആരാധന എന്ന സിനിമയിലെ ഈ ഗാനത്തെ കുറിച്ച് പറയുന്നവർ ഉണ്ടാകും എന്നുള്ളതാണ്. ഒരു കാലത്തെ തലമുറയെ ത്രസിപ്പിച്ച ഒരു പാട്ടാണ് ഈ ഒരു

ഗാനം പറഞ്ഞു, സൗഹൃദത്തെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ പാട്ടുകളെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് അദ്ദേഹം പാടിയിട്ടുള്ള ശോക ഗാനവും. മേരി നൈന എന്ന പാട്ടിലെ 1976 ഇറങ്ങിയ മെഹബൂബ എന്ന സിനിമയിലെ ഗാനം. മേരി നൈന എന്ന പാട്ട് ലതാ മങ്കേഷ്കർ പാടിയിട്ടും ജനം ഏറ്റെടുത്തത് കിഷോർ കുമാറിന്റെ ട്രാക്കായിരുന്നു. ലതാജി ഗംഭീരമായാണ് പാടിയിട്ടുള്ളത്. പക്ഷേ പാട്ടിന്റെ ഗരിമയേക്കാൾ ആസ്വാദകരെ തൊട്ടത്, ആസ്വാദകരെ സ്പർശിച്ചത് കിഷോർ കുമാർ പാട്ടിന് കൊടുത്ത ഭാവമാണ്. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു USP, അദ്ദേഹത്തിന്റെ ഒരു ശക്തി. ആലാപനത്തെ ശാസ്ത്രീയമായി കാണാതെ ഒരു സിനിമ പാട്ടായിട്ട് കണ്ടു. എന്ന് പറഞ്ഞാൽ സിനിമയില് ഏത് കഥാപാത്രം ഏത് സന്ദർഭത്തിൽ ഏത് സ്ഥലത്ത് എങ്ങനെയുള്ള ഇമോഷനിലാണ് പാടുന്നത് എന്ന് മനസ്സിലാക്കി ആ കഥാപാത്രത്തിന്റെയും നടന്റെയും ഭാവഹാവാദികളെല്ലാം ആവാഹിച്ചുകൊണ്ടാണ് കിഷോർ കുമാർ ഇന്ന് വരെ അവസാനം വരെ പാടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പാട്ടുകൾ നമ്മുടെ ബ്രെയിനിലല്ല ടച്ച് ചെയ്യുക, നമ്മുടെ ഹാർട്ടിൽ തന്നെയാണ്.

കിഷോർ കുമാറിന് കൂടുതലും എവർഗ്രീൻ ഹിറ്റ്സ് നൽകിയത് ആർ ഡി ബർമൻ എന്ന മ്യൂസിക് ഡയറക്ടറാണ്. കിഷോർ ദായും അതുപോലെ ആശ ഭോസ്ലെയും ചേർന്ന് പാടിയ പാട്ടിലേക്കാണ് തൂ തൂ ഹേ വഹി എന്ന സോങ്. ഏ വാദാ റഹ എന്ന സിനിമയിലെ പാട്ടാണ്. 1982 റിലീസ് ചെയ്ത സിനിമ. ഗുൽഷാൻ ബൗറ വരികൾ എഴുതി ആദി ബർമൻ, സംഗീതം പകർന്ന ഗാനം.

അടുത്ത പാട്ടൊരു ടൈംലെസ് ക്ലാസിക് പാട്ടാണ്, ക്യാ യഹേ പ്യാർ ഹേ എന്നൊരു മെസ്മറൈസിംഗ് ഡുവറ്റ് ആണ്. ഈ പാട്ട് ലതാജിയും കിഷോർദായും ചേർന്നാണ് പാടിയിട്ടുള്ളത്. ആനന്ദ് പക്ഷി വരികൾ എഴുതി, ആടി ബർമൻ സംഗീതം പകർന്ന ഈ ഒരു ഗാനം റോക്കി എന്ന സിനിമ

ഗാനം പൽ പൽ ദിൽ കെ പാസ് എന്ന പാട്ടാണ് കിഷോർ കുമാർ പാടിയ ഗാനം. വിജയ് ആനന്ദിന്റെ ബ്ലാക്ക് മെയിൽ എന്ന സിനിമയിലാണ് ഈ ഒരു പാട്ടുള്ളത്. കല്യാൺജി ആനന്ദ്ജിയുടെ മ്യൂസിക് കോമ്പോസിഷൻ.

നമുക്ക് ആർക്കും അനുകരിക്കാനാവാത്ത, ഏറ്റുപാടാനാവാത്ത ഒരു ആലാപന ഭംഗി കൊണ്ട് മാത്രമല്ല കാലഘട്ടങ്ങളുടെ നെഞ്ചകങ്ങളിൽ കിഷോർ കുമാർ ഇടം നേടിയത്. അദ്ദേഹം പാട്ടിന് ഓരോ പാട്ടിനും കൊടുക്കുന്ന ഭാവം കൊണ്ടാണ്. കാലം എത്ര കടന്നുപോയിരിക്കണോ, പാട്ടുകാരും പാട്ട് എഴുത്തുകാരും ഈണമിടുന്നവരും എത്ര എത്രയോ ആളുകള് വന്നും പോയിക്കൊണ്ടിരിക്കുന്നു, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ കിഷോർ കുമാറിന്റെ സ്വരവും അതിലെ ഗാനങ്ങളും നമ്മൾ ഇന്നും ആ ഗാനങ്ങളെ പിന്തുടരുന്നില്ലേ, കേൾക്കാനായിട്ട് തോന്നുന്നില്ലേ? മനസ്സിലും അക്ഷരങ്ങളിലും പുസ്തകങ്ങളിലും വെളിത്തിരയിലും ഇങ്ങനൊരു കൊതിപ്പിക്കുന്ന സ്വപ്നമായെങ്കിൽ നിൽക്കുകയാണ് കിഷോർ ദാ. അദ്ദേഹത്തിന്റെ പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാണ് മനസ്സിൽ എന്ന സുന്ദരമായ ചിത്രത്തിലെ അതിസുന്ദരമായ ഗാനം റിമജിമുഗിരസാവൻ എന്ന പാട്ട്. കിഷോർ കുമാർ പാടിയ പാട്ട്, ആർ ഡി ബർമൻ സംഗീതം പകർന്ന പാട്ട്. കേൾക്കാൻ കൊതിപ്പിക്കുന്ന ഒരുപാട് നല്ല പഴയ കാലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഓർമ്മയിൽ നിന്ന് എടുക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ കേട്ടുകൊണ്ടേയിരിക്കും അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂ.

0: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
1: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബീൽ സീറോ കർനേ കാ ഭീ ഹേ.
0: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
2: പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എൽ.
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
4: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ.

0: ലേഡി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. ഇവിടെ പ്രധാനമന്ത്രി തന്നെ ഇത് പൂർണ്ണ വിശ്വാസമായത്.
1: ഭാരത് സർക്കാർ ബിജ്ലി സീറോ കർനേ കാ ഭീ ഹേ.
0: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
2: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM.gov.in.
3: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്?

ആദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചവേഗം. നിങ്ങളുടെ സ്നേഹരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചിന്തപ്പെടൂ. അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ, ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954 0400.

0: സ്മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ഒരു ചെറിയ സ്നേഹം. നിങ്ങളുടെ കണ്ണു പ്രതിജ്ഞ ചെയ്യുക. മഹാദാനം. നിങ്ങളുടെ സ്നേഹിതരെയും മിത്രാദികളെയും പ്രോത്സാഹിപ്പിക്കുക. ചെയ്യുന്നതിനായി
1: ഇന്ന് രജിസ്റ്റർ ചെയ്യൂ PM.suryaghar.gov.in.
2: സ്വപ്നൊരു വീട്. എല്ലാവരും നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: ഇത്.
1: ഭാരത് സർക്കാർ ലക്സ് സോളർ പവർ ബിജ്ലി ബീൽ
0: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
2: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ ഡോട്ട്

0: ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പ അന്താരാഷ്ട്ര ബ്രാൻഡുകൾ മുതൽ ഓരോ ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. ഉത്തരശ്രടിയിൽ കേരള കൃഷിയിൽ 10,000 സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. വിട്ടുവീഴ്ചയില്ലാത്ത നിങ്ങളുടെ വീട് ദൃശ്യ മാർഗ് ഗവൺമെന്റ് കോളേജിന് സമീപം.
1: മോദി ഹർ പരിവാർ ഘർ മേ ബിജ്ലി ബിജ്ലി ബേച്ചകർ കമായി കാ ഏക് ഓർ സാധൻ ദേനാ ചാഹതാ.
2: ഭാരതത്തിന്റെ പ്രധാനമുൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. സ്ഥാപിച്ചു കഴിഞ്ഞു. വിപ്ലവത്തിന്റെ ഭാഗമാകും ഘർ മുഫ്ത് ബിജ്ലി യോജന. ചേരുന്നതിനായി രജിസ്റ്റർ
3: സൂര്യഗർ.gov.in. ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
4: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071695159200247684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. എപ്പോഴെല്ലാം കഴിയും വ്യക്തിയുടെ മരണ 8 മണിക്കൂർ അവരുടെ ബന്ധാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 5 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടി കണ്ണുകൾ പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും മിത്രാദികളെയും പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിന്റെ പെടു അഹല്യ. അഹല്യ ഫോൺ 9188954112, 04923225000.

ആകാശവാണി. നമസ്കാരം. പ്രാദേശികമായി മന്ത്രി കെ മുരളീധരൻ. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മന്ത്രി. ശബരിമല സ്വർണ അപഹരണ കേസിൽ തുടരന്വേഷണത്തിനായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ഇന്ന് ജർമ്മനി കുറസാവോയെ നേരിടും. ഐസിസി വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. ഫ്രാൻസിലെ നീസിൽ നടന്ന ഭാരത് ഇന്നവേറ്റ്സ് പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. പരസ്പര വിശ്വാസം, ഭാവിയെക്കുറിച്ചുള്ള പൊതുവായ കാഴ്ചപ്പാട്, സമാനമായ മൂല്യങ്ങൾ എന്നിവയിൽ വേരൂന്നിയ ശാശ്വതമായ ബന്ധമാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളതെന്ന് ശ്രീ മോദി ഇം സാക്രോൺ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയർ, വാണിജ്യ പീയൂഷ് ഗോയൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ന് രാത്രി ബ്രാറ്റിസ്ലാവയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യൻ പരമ്പരാഗത ദിവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.

0: സ്ലോവാക്യമായ ബ്രാറ്റിസ്ലാൽ ഇന്ന് രാത്രി എത്തുന്ന പ്രധാനമന്ത്രിയെ പരമ്പരാഗത സ്ലോവാക്യൻ രീതിയിൽ ബ്രെഡ് ഉപ്പും നൽകിയാവും സ്വീകരിക്കുക. വിശേഷിക്കുന്നതാണ് സ്ലോവാക്യൻ പാരമ്പര്യം. സ്ലോവാക്യയിലെ മേയർ കുട്ടികളുടെ പ്രമുഖ രീതിയിൽ സ്ലോവാക്യ ഓം സാമ്പിൾ അവതരിപ്പിക്കുന്ന മറ്റൊന്ന്.
1: കഴിഞ്ഞ വികസന നയങ്ങൾ രാജ്യത്തെ എല്ലാ വിഭാഗങ്ങളിലും എത്തുന്നുവെന്ന് കേന്ദ്രമന്ത്രി കിരൺ ദർശനം ന്യൂനപക്ഷ സമുദായങ്ങളുടെ ജീവിതവും ഗുണനിലവാരവും ഏറെ മെച്ചപ്പെടുത്തിയെന്ന് പറഞ്ഞു. ഒരു ദിനപത്രത്തിന് നൽകിയ അഭിമുഖിനറി ബസ്സുകളിൽ സ്ത്രീ ട്രാൻസ്ജെൻഡർ വ്യക്തി യാത്ര അനുവദിക്കുന്ന ഘടകമാകും. സംസ്ഥാനത്തെ ഉദ്ഘാടനം സതീശൻ തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. പ്രായഭേദമന്യേ എല്ലാ ദൂരപരിധിയില്ലാതെ ഈ ബസ്സുകളിൽ യാത്ര ചെയ്യും. ഈ ബസ്സുകളിൽ പ്രിയ പ്രത്യേകം രേഖപ്പെടുത്തി കെഎസ്ആർടിസി സ്റ്റേഷനിലാക്കി പൊതുഗതാഗതത്തിലെത്തി. എസ്പി എസ് ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്നിധാനത്ത് എത്തിയിട്ടുള്ളത്. അന്വേഷണത്തിന്റെ ഭാഗമായ പരിശോധന അല്പസമയത്തിനകം ആരംഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം.

0: ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കോഴിക്കോട് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തി.
1: ജലസ്രോതസ്സുകളുടെ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടി നടത്തുന്നു. അതോടൊപ്പം തന്നെ വിദ്യാലയങ്ങളിലും മറ്റും കിണറുകൾ പരിശോധിക്കാൻ നിർദ്ദേശം.
0: അല്പസമയത്തിനകം ആരംഭിക്കും. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. സംസ്ഥാനത്ത് സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം മറ്റന്നാൾ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകും. സെൻസസിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത്.

ഇടുക്കി മെഡിക്കൽ കോളേജിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനാചരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. വയോജനങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനുള്ള ബോധവൽക്കരണ സന്ദേശം അതിക്രമ വിരുദ്ധ ദിനമായി ആചരിക്കും. ഇറാനുമായി ഡൊണാൾഡ് ട്രംപ് സമൂഹ മാധ്യമത്തിൽ. മന്ത്രി കെ മുരളീധരൻ പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മന്ത്രി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തുടരന്വേഷണത്തിനായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ഇന്ന് ജർമ്മനി കുറസാവോയെ നേരിടും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25. ഫിഫ ലോകകപ്പിൽ ഇന്ന് ജർമ്മനി കുറസാവോയെ നേരിടും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25. മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ഇന്ന് ജർമ്മനി കുറസാവോയെ നേരിടും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.

0: വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ബുദ്ധി നൽകുവാൻ നിങ്ങൾക്കൊപ്പം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെ ചുറ്റിനടങ്ങുന്ന ആകർഷ സ്റ്റൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. കേരളത്തിൽ ഉൽപ്പന്നങ്ങളുടെ അതിശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ ഗവൺമെന്റ് കോളേജിന് സമീപം ചിറ്റൂർ.
1: ഭാരതത്തിന്റെ പ്രധാനം കുറിച്ച സൗരവിപ്ലവ ഫലങ്ങൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു. 2 ലക്ഷത്തിലധികം കുടുംബങ്ങളിൽ ഇപ്പോൾ സോളാർ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
2: എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
3: അതെ, എത്ര വയസ്സായി നിങ്ങൾക്ക്? 20, 30, 40, 50 ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ ചോദിക്കുമ്പോഴേ, ഏയ്, ഏജ് ഒക്കെ ജസ്റ്റ് നമ്പർ അല്ലേ എന്ന് ഞാൻ അതുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും പറയും, ഓ ഇതൊക്കെ നിർത്ത്, ഇതൊക്കെ പണ്ടേ കേട്ട് മടുത്ത കാര്യമാണ്, ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്ന് എപ്പോഴും എപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. പ്രത്യേകിച്ച് ഹൗ ഓൾഡ് ആർ യു എന്ന സിനിമ ഇറങ്ങിയതിന് ശേഷം. സത്യല്ലേ, ഇപ്പൊ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും മോട്ടിവേഷൻ സ്പീക്കേഴ്സും ഒക്കെ പറഞ്ഞു പറഞ്ഞ് എനിക്ക് തോന്നുന്നു ഈ വരികൾ അങ്ങ് ചീഞ്ഞു. ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്ന് പറയുന്ന ഒരു സംഗതി കേൾക്കുമ്പോൾ നല്ല സുഖം തോന്നും. പക്ഷേ അടുത്ത സെക്കൻഡിൽ ആരെങ്കിലും വന്ന് നിനക്കിതുവരെ പണിയൊന്നും ആയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ നമ്പറുകൾ നെഞ്ചത്ത് കുത്തുന്നു.

0: എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: അപ്പൊ പ്രായഭൂമി സൂര്യ പറയുമ്പോ നമുക്ക് ക്രെഡിറ്റ് എന്ന് ചോദിച്ചാലായിരിക്കും. ഞാൻ ജനിച്ചന്ന് തൊട്ട് ഇന്ന് വരെ ഈ ഭൂമി സൂര്യന് ചുറ്റും ഇങ്ങനെ വട്ടമിട്ട് പറക്കാണ്. അതിന് മനുഷ്യൻ കൊടുത്ത പേരാണ് വർഷം എന്നുള്ളത്. 27 വയസ്സുള്ള ഒരാള് ജനിച്ച ശേഷം ഭൂമി 27 വട്ടം കറങ്ങി കഴിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ഈ പറയുന്ന കരിയറോ അല്ലെങ്കിൽ സ്വപ്നങ്ങളോ വിജയങ്ങളോ ഒന്നും എഴുതി വെച്ചിട്ടില്ല. നമ്മൾ ജനിച്ചതിന് ശേഷം ഭൂമി എത്ര പ്രാവശ്യം സൂര്യനെ വലം വെച്ചു. അതാണല്ലോ ഓരോ വർഷം കഴിയുമ്പോൾ നമുക്ക് ഓരോ വയസ്സ് കൂടിക്കൂടി വരുന്നത്. 40 വയസ്സിലുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ 40 വട്ടം നമുക്ക് ആളെ കാണുമ്പോൾ അല്ലെങ്കിൽ ആളുമായിട്ട് ഇടപെടുമ്പോൾ തോന്നുന്നു ഒരു 50 വയസ്സ് ആയിട്ടുള്ള ആളുകളെ പോലെ നടക്കും.

നല്ല ഉറക്കം, ആഴ്ചയിൽ കുറച്ച് ദിവസം നമ്മൾ ചെയ്യുന്ന വർക്ക്ഔട്ട്, ഇത്രമാത്രം മതി നമ്മുടെ ശരീരത്തെ എപ്പോഴും യങ് ആൻഡ് ഹെൽത്തി ആയിട്ട് നിർത്താൻ. അതുകൊണ്ട് തന്നെ പ്രായം എന്ന് പറയുന്നത് പക്കാ നമ്പറാണ്. ഈ 20 വയസ്സുകാരൻ ഓടുന്നതിനേക്കാൾ സ്പീഡിൽ ഓടാനും അവരെക്കാൾ നടക്കാനും ഒക്കെ നിങ്ങൾ ഈ ഒരു പ്രയോളജിക്കൽ ഏജസ് നിങ്ങളുടെ ക്ഷേത്രമായി എന്ന് പറയുന്ന ഒരു സഫുൾ ആയിട്ട് നിങ്ങൾ നോക്ക്. ഇങ്ങനെയും നിങ്ങൾക്ക് യങ് ആൻഡ് ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ക്രൊണോളജിക്കൽ ഏജ് അല്ല, ബയോളജിക്കൽ ഏജ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം.

ക്രൊണോളജിക്കൽ ഏജ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, ബയോളജിക്കൽ ഏജും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി മെന്റലി ആളുടെ സ്വപ്നങ്ങൾക്ക് മുന്നില് പ്രായത്തിന്റെ ബോർഡ് വെക്കാൻ ആരെയും അനുവദിക്കരുത് എന്നുള്ളതാണ്. ഒരു മനുഷ്യനെ ഏറ്റവും ഈ പറഞ്ഞ ബയോളജിക്കൽ ചെയ്തെടുത്ത് ആ മെന്റൽ ഏജ് വെച്ച് മനസ്സിനെ എപ്പോഴും ആ കുട്ടികളുടെ എനർജിയില്,

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
2: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
1: അപ്പൊ കറണ്ട് ബില്ലിന്?
2: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
1: ഓ, ഞാൻ മറന്നുപോയി, ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
2: തീർച്ചയായും.
3: PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ .gov.in.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
5: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: മോദി ഹർ പരിവാർ കോ ഘർ മേ ബിജ്ലി ബനാകർ വഹി ബിജ്ലി ബേച്ചകർ കമായി കാ ഏക് ഓർ സാധൻ ദേനാ ചാഹതാ.
3: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
4: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകൂ. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
5: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.

0: തിരുവനന്തപുരത്തും പാലക്കാടും. ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-695-15, 9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
4: എടാ, നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബിൽ ആരടയ്ക്കും? നീ അടയ്ക്കും.
3: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
5: വീക്കെൻഡ് ഡയറി. ഈ ആഴ്ചയിലെ ഇമിനി വലിയ വിശേഷങ്ങൾ.
6: ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം വീക്കെൻഡ് ഡയറിയിലേക്ക്. വീക്കെൻഡ് ഡയറിയുമായി ഈ ഒരാഴ്ചയിലെ ഇമ്മണി വലിയ വിശേഷങ്ങൾ പങ്കുവെക്കാനായി നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ ആയിന്നിയാണ് കേട്ടോ. നല്ല തണുപ്പുള്ള ഒരു ഞായറാഴ്ചയിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട വീക്കെൻഡ് ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് June 14 ഞായറാഴ്ച ദിവസം. വരാനിരിക്കുന്ന പുതിയ ആഴ്ചയിൽ നമ്മുടെ ഡയറിയിൽ കുറിച്ചു വെക്കാൻ വേണ്ടി ഒട്ടേറെ വൈവിധ്യമാർന്ന വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീക്കെൻഡ് ഡയറിയിലേക്ക് ഞാൻ വന്നിരിക്കുന്നത്. June 14 ഇന്നത്തെ ദിവസത്തിന്റെ വിശേഷത്തിൽ തന്നെ നമുക്ക് ആരംഭിക്കാം അല്ലേ. ഇന്ന് June 14 ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണ്? വേൾഡ് ബ്ലഡ് ഡോണർ ഡേ ആണ്. അതായത് ലോക രക്തദാതാക്കളുടെ ദിനമാണ് ഇന്ന്. ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം രക്തം നൽകുന്ന ആ ഒരു വലിയ മനസ്സുകളെ ആദരിക്കാനും രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മറ്റുള്ളവരിൽ അവബോധമുണ്ടാക്കാനുമാണ് ഈ ഒരു ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം. ഇനി നാളെ, അതായത് June 15 തിങ്കളാഴ്ച ദിവസം, ലോക വയോജന ചൂഷണ വിരുദ്ധ അവബോധ ദിനമാണ്. വേൾഡ് എൽഡർ അബ്യൂസ് അവയർനെസ് ഡേ. നമുക്ക് വേണ്ടി ജീവിച്ചു തീർത്ത നമ്മുടെ മുത്തശ്ശി മുത്തശ്ശന്മാരൊക്കെ ഉണ്ടല്ലോ, അതായത് പ്രായമായവർക്ക്, അവർക്ക് അർഹിക്കുന്ന സ്നേഹവും ബഹുമാനവും സംരക്ഷണവും ഒക്കെ നൽകേണ്ടത് ആരുടെ കടമയാണ്? നമ്മുടെ കടമയാണല്ലേ. ആ ഒരു കടമ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ്

0: വീക്കെൻഡ് ഡയറി. ഈ ആഴ്ചയിലെ ഇമിനി വലിയ വിശേഷങ്ങൾ.
1: വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു വീക്കെൻഡ് ഡയറി. വീക്കെൻഡ് ഡയറിയിലൂടെ ഇമ്മിണി വലിയ വിശേഷങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ വീക്കെൻഡ് ഡയറിയിൽ അടുത്തതായി നമ്മൾ കുറിക്കാൻ പോകുന്ന വിശേഷം June 17 and June 18 തീയതികളിലെ വിശേഷങ്ങളാണ്. June 17 ബുധനാഴ്ച, പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട അതീവ പ്രാധാന്യമുള്ള ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. ലോക മരുഭൂവൽക്കരണ വരൾച്ച പ്രതിരോധ ദിനം. ഭൂമിയിലെ വനനശീകരണവും അമിതമായ ചൂടും കാരണം ഫലഭൂയിഷ്ഠമായ മണ്ണൊക്കെ വരണ്ടുണങ്ങി മരുഭൂമിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഇതിനെതിരെ മരങ്ങൾ നട്ടുപിടിപ്പിക്കാനും ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാനും നമ്മൾ മുന്നോട്ടിറങ്ങേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്ന അടുത്തൊരു ഇമ്മണി വലിയ വിശേഷം നോക്കുകയാണെങ്കിൽ June 18 വ്യാഴാഴ്ച. June 18 വ്യാഴാഴ്ചയിലേക്ക് വരികയാണെങ്കിൽ അത് അന്താരാഷ്ട്ര പിക്നിക് ദിനമാണ്, ഇന്റർനാഷണൽ പിക്നിക് ഡേ. ഈ മഴക്കാലത്ത് ദൂരെയുള്ള വലിയ യാത്രകൾക്ക് സാധിച്ചില്ലെങ്കിലും കുടുംബത്തോടൊപ്പമോ അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ ആയിട്ട് അടുത്തുള്ള ഒരു പാർക്കിലോ അല്ലെങ്കിൽ പ്രകൃതി രമണീയമായ സ്ഥലത്തൊക്കെ ഒത്തുചേരാനായിട്ടാണ് ഈ ഒരു ദിവസം ശരിക്കും നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം. അങ്ങനെ വീക്കെൻഡ് ഡയറിയിൽ ഇത് ഇനിയും വിശേഷങ്ങൾ ഇവിടെ ബാക്കിയുണ്ട്. കേൾക്കാം മനോഹരമായ ഒരു പാട്ടിന് ശേഷം. കീപ് ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വീക്കെൻഡ് ഡയറി. ഈ ആഴ്ചയിലെ ഇമിനി വലിയ വിശേഷങ്ങൾ.
1: മടങ്ങിയെത്താം വീക്കെൻഡ് ഡയറിയിലേക്കാ. വീക്കെൻഡ് ഡയറിയുമായി കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വീക്കെൻഡ് ഡയറിയുടെ ആ ഒരു മധ്യതാളുകൾ പിന്നിട്ട് ആഴ്ചയുടെ അവസാനത്തിലേക്ക് കടക്കുകയാണ്. വരാനിരിക്കുന്ന ജൂൺ 21 അടുത്ത ഞായറാഴ്ച 2-3 വലിയ വിശേഷങ്ങൾ വരുന്ന ദിവസമാണ് കേട്ടോ അത്. അതിലൊന്നാണ് അന്താരാഷ്ട്ര മാതൃദിനം. 6 ദിവസം കഴിഞ്ഞാൽ വരുന്നത് പിന്നെ ഫാദേഴ്സ് ഡേ, അല്ലെങ്കിൽ മാതൃകാപരമായ അച്ഛന്മാരുടെ ദിനമാണ്. ജൂൺ മാസത്തിലെ 3-ാമത്തെ ഞായറാഴ്ചയാണ് നമ്മൾ ഇത് ആഘോഷിക്കാറ്. പലപ്പോഴും സ്നേഹം പുറത്ത് കാണിക്കാത്ത കുടുംബത്തിൻ്റെ തണലായിട്ട് നിൽക്കുന്ന അച്ഛന്മാരെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഞായറാഴ്ച നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. ഫാദേഴ്സ് ഡേ ആണ് ജൂൺ 21. അതിന് തൊട്ട് മുൻപുള്ള ദിവസം, അതായത് ജൂൺ 20 ശനിയാഴ്ച, ലോക അഭയാർത്ഥി ദിനം കൂടിയാണ്. വേൾഡ് റെഫ്യൂജി ഡേ. യുദ്ധവും പ്രതിസന്ധികളും കാരണം സ്വന്തം നാടും വീടും ഒക്കെ ഉപേക്ഷിച്ച് ജീവനം കൊണ്ട് മറ്റു രാജ്യങ്ങളിലേക്ക് ഓടേണ്ടി വരുന്ന മനുഷ്യരുടെ അതിജീവനത്തിൻ്റെ കഥകളാണ് ഈ ഒരു ദിവസം ശരിക്കും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ലോകത്ത് സമാധാനം പുലരേണ്ടതിൻ്റെ ആവശ്യകത, ആ ഒരു കാര്യം ഈ ഒരു ദിവസം അടിവരയിട്ട് പറയുന്നു. ഇനിയും ഈ ഒരാഴ്ചയിലെ ഇമ്മിനി വലിയ വിശേഷങ്ങൾ പറയാനായിട്ട് ബാക്കിയുണ്ട്. കേൾക്കാം നമുക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം. കീപ് ലിസണിംഗ് അഹലി ഫ്രം 90.4 കേട്ട്.

0: വീക്കെൻഡ് ഡയറി, ഈ ആഴ്ചയിലെ ഇമിനി വലിയ വിശേഷങ്ങൾ.
1: അങ്ങനെ വീക്കെൻഡ് ഡയറിയുടെ ഈ ഒരു വാരത്തിലെ അവസാന താളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണല്ലേ. ജൂൺ 21 ഞായറാഴ്ച, ഫാദേഴ്സ് ഡേ മാത്രമല്ല ആഗോളതലത്തിൽ തിളങ്ങി നിൽക്കുന്ന രണ്ട് വലിയ ദിനങ്ങൾ കൂടിയുണ്ട്. ഒന്നെന്താണ്? ഭാരതം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനമായ അന്താരാഷ്ട്ര യോഗ ദിനം, ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗ. തിരക്ക് പിടിച്ച അല്ലെങ്കിൽ സ്ട്രെസ് നിറഞ്ഞ ഈ 2026 ജീവിതത്തിൽ മനസ്സും ശരീരവും ആരോഗ്യത്തോടെ സൂക്ഷിക്കാനായിട്ട് യോഗയേക്കാൾ മികച്ച മറ്റൊന്നില്ല അല്ലേ. ഒപ്പം തന്നെ പറയാൻ പോകുന്ന മറ്റൊരു കാര്യം കൂടി പറയട്ടെ, ജൂൺ 21 ലോകത്തെ സംഗീത സാന്ദ്രമാക്കുന്ന ലോക സംഗീത ദിനം കൂടിയാണ് വേൾഡ് മ്യൂസിക് ഡേ. ആ ഒരു ദിനം കൂടിയാണ് ജൂൺ 21. ഭാഷകൾക്ക് അതീതമായിട്ട് മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന സംഗീതത്തിൻ്റെ ഈ ഒരു ദിനത്തിൽ ഒരു നല്ല പാട്ട് കേട്ടുകൊണ്ട് തന്നെ വേ നമുക്ക് ഈ ഒരു വാരത്തെ അങ്ങ് വരവേൽക്കാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ജൂൺ 14 മുതൽ ജൂൺ 21 വരെയുള്ള ദിവസങ്ങൾ പ്രകൃതിയുടെ ജാഗ്രതയും അച്ഛൻ്റെ സ്നേഹവും യോഗയുടെ ഒരു ആരോഗ്യവും സംഗീതത്തിൻ്റെ മനോഹാരിതയും നിറഞ്ഞതാണ്. അങ്ങനെ ഈ ഒരു ദിവസങ്ങൾ നിങ്ങളുടെ വാരത്തെ കൂടുതലായിട്ട് ധന്യമാക്കട്ടെ എന്ന് കൂടി പറഞ്ഞുകൊണ്ട് അടുത്ത ഞായറാഴ്ച പുതിയ വിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ വീക്കെൻഡ് ഡയറി വീണ്ടും തുറക്കും. അതുവരെ സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ആർജി ആയില്യ സൈനിങ് ഓഫ്. സ്റ്റേഡിയം വിത്ത് അഹല്യ 90.4 കേട്ട് കേട്ട് കൊണ്ടുപോകും.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9118954112 04923225000.
3: ഇന്ന് ഭാരതത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30,00,000+ കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM.gov.in.
4: സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
5: നമസ്കാരം പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ആരാണ് കിഷോർ കുമാർ? ആരായിരുന്നു കിഷോർ കുമാർ? അതിരില്ലാത്ത ആഹ്ലാദം, അനന്തമായ ശോകവും, ഈ രണ്ട് ടൈപ്പ് ഓഫ് ഇമോഷൻ നമ്മളിലേക്ക് തന്ന കുറേ നല്ല പാട്ടുകൾ നമുക്ക് തന്ന രാജ്യം കണ്ട ഏറ്റവും സൂപ്പർ ഹിറ്റ് പ്രണയഗാനവും ശോകഗാനവും നമുക്ക് പാടിത്തന്ന കിഷോർ കുമാർ. മുഹമ്മദ് റഫിയുടെ ആരാധകർ സമ്മതിക്കില്ലെങ്കിലും റഫി സാബിനെ കുറിച്ചുള്ള ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ കേട്ടു. ഇനി ഞങ്ങൾക്ക് കിഷോർ കുമാറിനെ കുറിച്ചുള്ള പാട്ടുകൾ കൂടെ കേൾക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ന് നമ്മൾ കിഷോർ കുമാറിന്റെ ഗാനങ്ങൾ കേൾക്കാണ്. സംഗീതം അന്നന്നത്തെ ആഹ്ലാദമായി കരുതുന്നവരുടെ ഒക്കെ ഹീറോ കിഷോർ.

0: കിഷോർ കുമാറിന്റെ ഗാനങ്ങളിൽ ഇനി നമ്മൾ കേൾക്കാനായിട്ട് പോകുന്ന പാട്ട് ചിലരുടെ മനസ്സിലെങ്കിലും ഓടിയെത്തിയിട്ടുള്ള ഒരു കാർ മെക്കാനിക്കിന്റെ ഫേസ് ഉണ്ടാകും. ചൽത്തി കാനാം ഗാഡി എന്ന ഹിന്ദി സിനിമയിലെ ഏക് ലഡ്കി ബീഗി ബീഗി സി എന്ന പാട്ട്. ജനുവരി 1 1958 റിലീസ് ചെയ്ത ഒരു കോമഡി മ്യൂസിക്കൽ സിനിമയാണ് സത്യൻ ബോസിന്റെ ചൽത്തി കാനാം ഗാഡി എന്ന സിനിമ. എസ് ഡി ബർമന്റെ സംഗീത സംവിധാനം, ആർ ഡി ബർമൻ അദ്ദേഹത്തിന്റെ മകൻ അസിസ്റ്റന്റ് മ്യൂസിക് കമ്പോസർ ആയിട്ടുള്ള സിനിമ, മർജൂഖ് സുൽത്താൻപുരയുടെ വരികൾ, കിഷോർ കുമാറിന്റെ ശബ്ദം.
1: സോതി രാതോ മേ ജാഗീ സി

സംഗീതത്തിലും അഭിനയത്തിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നയാളായിരുന്നില്ല കിഷോർ കുമാർ. ഒരു അതുല്യ പ്രതിഭയായിരുന്നു എന്നുള്ളതാണ് ഗാനരചയിതാവ്, സംഗീത സംവിധായകൻ, സിനിമാ നിർമ്മാതാവ്, ജേർണലിസ്റ്റ്, സ്ക്രിപ്റ്റ് റൈറ്റർ എന്നിങ്ങനെ പല മേഖലകളിലും സമാനതകളില്ലാത്ത തന്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചയാളാണ്. എന്നിരുന്നാലും അദ്ദേഹത്തിന് ഏറ്റവും പ്രശസ്തനാക്കിയത് അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ്. ഹാഫ് ടിക്കറ്റ് എന്നൊരു സിനിമയുണ്ട്. ആ സിനിമയിലെ സൂപ്പർ ഹിറ്റ് ഗാനമായ ആകെ സീതി ലഗി ദിൽ പേ ജേസേ കത്തരിയ എന്ന ഗാനം, ആ ഗാനവുമായി ബന്ധപ്പെടുത്തി കിഷോർ കുമാറിനെ ഓർത്തെടുക്കുന്നവരും കുറവല്ല.

0: ओ गुजरिया ओए होए ओ जाने सारी नगरिया
1: आके सीधी लगी दिल पे जैसे कतरिया ओ सवरिया
0: ओ गुजरिया
2: ओ सवरिया
0: ओ गुजरिया
2: ओ सवरिया।
3: ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഒരുപാട് മനോഹരമായ ഗാനങ്ങൾ ഏറ്റവും കൂടുതൽ ആലപിച്ചിരിക്കുന്ന ഒരു പക്ഷി കിഷോർ കുമാർ ആയിരിക്കും. അമിതാഭ് ബച്ചൻ, ധർമ്മേന്ദ്ര എന്നീ സൂപ്പർ താരങ്ങൾ ഒന്നിച്ച് അഭിനയിച്ച് എക്കാലത്തെയും വലിയ വിജയമായി മാറിയ ഷോലെ എന്ന സിനിമ. ആ സിനിമയിലെ ഏ ദോസ്തി ഹം നഹി തോടെങ്കെ എന്ന് തുടങ്ങുന്ന ഗാനം അതിലേറ്റവും പ്രശസ്തമായ പാട്ടാണ്.

1973 പുറത്തിറങ്ങിയ മഖറാം എന്ന സിനിമയിലെ പാട്ട് ബിയാ ജൽത്തെ ഹേ ഫൂല ഖിൽത്തെ ഹേ ബഡി മുഷ്കിൽ സേ മഗർ ദുനിയ മേ ദോസ്ത് മിൽത്തെ ഹേ എന്ന ഗാനവും മറ്റൊരു ഫ്രണ്ട്ഷിപ്പ് സോങ്ങാണ് അതിമനോഹരമായ പാട്ട്.

നമ്മുടെ രാജ്യത്ത് ഇതുവരെ ഇറങ്ങിയ പ്രണയഗാനങ്ങളിൽ ഏറ്റവും ഹിറ്റായിട്ടുള്ള ഒരു പ്രണയഗാനമാണ് മേരെ സപ്നം കി റാണി എന്ന പാട്ട്. ഓരോരുത്തർക്കും വ്യക്തിപരമായി പ്രിയപ്പെട്ട പാട്ടുകൾ ഉണ്ടാകാമെങ്കിലും പൊതുവായിട്ട് നോക്കുമ്പോൾ പൊതു സ്വീകാര്യതയില് ആരാധന എന്ന സിനിമയിലെ ഈ ഗാനത്തെ കുറിച്ച് പറയുന്നവർ ഉണ്ടാകും എന്നുള്ളതാണ്. ഒരു കാലത്തെ തലമുറയെ ത്രസിപ്പിച്ച ഒരു പാട്ടാണ് ഈ ഒരു പാട്ട്.

ഗാനം പറഞ്ഞു, സൗഹൃദത്തെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ പാട്ടുകളെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് അദ്ദേഹം പാടിയിട്ടുള്ള ശോകഗാനവും. മേരി നൈന എന്ന പാട്ടിലെ 1976 ഇറങ്ങിയ മെഹബൂബ എന്ന സിനിമയിലെ ഗാനം. മേരി നൈന എന്ന പാട്ട് ലതാ മങ്കേഷ്കർ പാടിയിട്ടും ജനമേറ്റെടുത്തത് കിഷോർ കുമാറിന്റെ ട്രാക്കായിരുന്നു. ലതാജി ഗംഭീരമായാണ് പാടിയിട്ടുള്ളത്. പക്ഷേ പാട്ടിന്റെ ഗരിമയേക്കാൾ ആസ്വാദകരെ തൊട്ടത്, ആസ്വാദകരെ സ്പർശിച്ചത് കിഷോർ കുമാർ പാട്ടിന് കൊടുത്ത ഭാവമാണ്. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു USP, അദ്ദേഹത്തിന്റെ ഒരു ശക്തി. ആലാപനത്തെ ശാസ്ത്രീയമായി കാണാതെ ഒരു സിനിമ പാട്ടായിട്ട് കണ്ടു. എന്ന് പറഞ്ഞാൽ സിനിമയില് ഏത് കഥാപാത്രം ഏത് സന്ദർഭത്തിൽ ഏത് സ്ഥലത്ത് എങ്ങനെയുള്ള ഇമോഷനിലാണ് പാടുന്നത് എന്ന് മനസ്സിലാക്കി ആ കഥാപാത്രത്തിന്റെയും നടന്റെയും ഭാവഹാവാദികളെല്ലാം ആവാഹിച്ചുകൊണ്ടാണ് കിഷോർ കുമാർ ഇന്ന് വരെ അവസാനം വരെ പാടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പാട്ടുകൾ നമ്മുടെ ബ്രെയിനിലല്ല ടച്ച് ചെയ്യുക, നമ്മുടെ ഹാർട്ടിൽ തന്നെയാണ്.

കിഷോർ കുമാറിന് കൂടുതലും എവർഗ്രീൻ ഹിറ്റ്സ് നൽകിയത് ആർ ഡി ബർമൻ എന്ന മ്യൂസിക് ഡയറക്ടറാണ്. കിഷോർ ദായും അതുപോലെ ആശാ ബോസ്ലയും ചേർന്ന് പാടിയ പാട്ടിലേക്കാണ് തൂ തൂ ഹേ വഹി എന്ന സോങ്. ഏ വാദാ റഹ എന്ന സിനിമയിലെ പാട്ടാണ്. 1982 റിലീസ് ചെയ്ത സിനിമ. ഗുൽഷാൻ ബൗറ വരികൾ എഴുതി ആദി ബർമൻ, സംഗീതം പകർന്ന ഗാനം.

അടുത്ത പാട്ടൊരു ടൈംലെസ് ക്ലാസിക് പാട്ടാണ്, ക്യാ യഹേ പ്യാർ ഹേ എന്നൊരു മെസ്മറൈസിംഗ് ഡുവറ്റാണ്. ഈ പാട്ടിൽ ലതാജിയും കിഷോർദായും ചേർന്നാണ് പാടിയിട്ടുള്ളത്. ആനന്ദ് പക്ഷി വരികൾ എഴുതി, ആടി ബർമൻ സംഗീതം പകർന്ന ഈ ഒരു ഗാനം റോക്കി എന്ന സിനിമയിലെ

അടുത്ത ഗാനം പൽ പൽ ദിൽ കെ പാസ് എന്ന പാട്ടാണ്. കിഷോർ കുമാർ പാടിയ ഗാനം. വിജയ് ആനന്ദിന്റെ ബ്ലാക്ക് മെയിൽ എന്ന സിനിമയിലാണ് ഈ ഒരു പാട്ടുള്ളത്. കല്യാൺജി ആനന്ദ്ജിയുടെ മ്യൂസിക് കോമ്പോസിഷൻ.

നമുക്ക് ആർക്കും അനുകരിക്കാനാവാത്ത, ഏറ്റുപാടാനാവാത്ത ഒരു ആലാപന ഭംഗി കൊണ്ട് മാത്രമല്ല കാലഘട്ടങ്ങളുടെ നെഞ്ചകങ്ങളിൽ കിഷോർ കുമാർ ഇടം നേടിയത്. അദ്ദേഹം പാട്ടിന് ഓരോ പാട്ടിനും കൊടുക്കുന്ന ഭാവം കൊണ്ടാണ്. കാലം എത്ര കടന്നുപോയിരിക്കണോ, പാട്ടുകാരും പാട്ട് എഴുത്തുകാരും ഈണമിടുന്നവരും എത്രയെത്രയോ ആളുകള് വന്നു പോയിക്കൊണ്ടിരിക്കുന്നു, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ കിഷോർ കുമാറിന്റെ സ്വരവും അതിലെ ഗാനങ്ങളും നമ്മൾ ഇന്നും ആ ഗാനങ്ങളെ പിന്തുടരുന്നില്ലേ, കേൾക്കാനായിട്ട് തോന്നുന്നില്ലേ? മനസ്സിലും അക്ഷരങ്ങളിലും പുസ്തകങ്ങളിലും വെളിത്തിരയിലും ഇങ്ങനൊരു കൊതിപ്പിക്കുന്ന സ്വപ്നമായെങ്കിൽ നിൽക്കുകയാണ് കിഷോർ ദാ. അദ്ദേഹത്തിന്റെ പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാണ് മനസ്സിൽ എന്ന സുന്ദരമായ ചിത്രത്തിലെ അതിസുന്ദരമായ ഗാനം റമജുമകീരസാവൻ എന്ന പാട്ട്. കിഷോർ കുമാർ പാടിയ പാട്ട്, ആർ ഡി ബർമൻ സംഗീതം പകർന്ന പാട്ട്. കേൾക്കാൻ കൊതിപ്പിക്കുന്ന ഒരുപാട് നല്ല പഴയ കാലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഓർമ്മയിൽ നിന്ന് എടുക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ കേട്ടുകൊണ്ടേയിരിക്കും. അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है।
1: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
2: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000120.

അഹല്യ എഫ് എമ്മിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫ് എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.